0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. രാവിലെ എഴുന്നേറ്റു നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. എന്നാലും ചിലപ്പോൾ ചിലർ മടിയൊക്കെ തോന്നും, അതുപോലെ ഒരു മടി തോന്നണുണ്ടോ എന്ന്, അതൊക്കെ മാറ്റിവെക്കാം. എന്നിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. നമ്മളേ രാവിലെ ഇപ്പോൾ ഇത്തിരി ഒന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് രാവിലെകൾ എപ്പോഴും നമ്മൾ മടി പിടിക്കാതെ മാക്സിമം സന്തോഷത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു എനർജി നമുക്ക് ഈ ഒരു ദിവസം മുഴുവൻ ഉണ്ടാകും. എങ്ങനെയാണോ തുടങ്ങുന്നത് അതിൻ്റെ ഒരു ബാക്കി ആയിരിക്കുമല്ലോ പിന്നീട് വരുന്ന സമയങ്ങളും. അപ്പോൾ ഒന്നിനും തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, അല്ലെങ്കിൽ നടക്കും അങ്ങനെ വിചാരിച്ചിട്ട് വേണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടാണല്ലോ ചിന്തിക്കേണ്ടത്. ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും, ഇന്ന് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, അതെല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുമെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ഡേ, ഈ ഒരു മോർണിംഗ് ടൈം ഇത് നല്ലൊരു സമയമാണ്. അപ്പം ഈ ഒരു സമയം തന്നെ മനസ്സിൽ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഒരു ആത്മവിശ്വാസം കൂടി അതിൻ്റെ ഒപ്പം വേണം നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? റേഡിയോ സുനുമാണ് കേൾക്കുന്നത്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ ചില സമയത്ത് ചില കമന്റ്സ് ഒക്കെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന ആൾക്ക് ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, പിന്നെ ഇവനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കണേന്ന്. പക്ഷെ അയാൾ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും വേറൊരാളോട് പറയായിരിക്കും, അവൻ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് അതൊരു ഇൻസൾട്ടഡ് ആയിട്ട് തോന്നി എന്നൊക്കെ. നമ്മൾ പ്രതീക്ഷിക്കാതെ പറയുന്ന ചില കാര്യങ്ങളായിരിക്കാം മറ്റുള്ളവർക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുന്നതും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതും. അപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് പ്രത്യേകിച്ചിട്ട് ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു കമന്റ് ആണെങ്കിൽ അതൊന്ന് ആലോചിക്കുക. ഞാനിത് പറയണോ, ഞാനിത് പറഞ്ഞാൽ അവൻ അതൊരു വേദനയാകുമോ, അല്ലെങ്കിൽ അവൻ അതൊരു ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുമോ എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ആരും ചിന്തിക്കാത്തത്? എപ്പോഴൊക്കെയോ അങ്ങനെ ഒരു ടങ് സ്ലിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് പറഞ്ഞതിന് ശേഷം. പക്ഷേ വേണ്ടായിരുന്നു, അവൻ അതൊരു വിഷമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? ചില സമയത്ത് അങ്ങനെയാണ്. പക്ഷേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണമെന്ന്. അപ്പൊ ഇനി മുതലെങ്കിലും നമ്മൾ മറ്റൊരാളെ കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങളാണെങ്കിലും അവരെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു പൊതു വേദിയിൽ വെച്ചിട്ടാണെങ്കിൽ, രണ്ടുപേര് കൂടിയിരിക്കുന്ന കൂടിയാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും നമ്മളൊന്ന് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം പറയുക. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പ്രതീക്ഷിക്കാതെ ഒരു ദിവസം നമ്മളെ കുറിച്ചൊരു മോശമായിട്ടെന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ഇത്തിരി വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അത് നമ്മൾ ചെയ്ത ഒരു ജോലി നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒരു ഫുൾ ഇട്ടിട്ട് നമ്മളൊരു ജോലി ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ യാതൊരു കള്ളത്തരവും കാണിക്കാതെ നമ്മളൊരു ജോലി ചെയ്തു, നമ്മൾ വളരെ സന്തോഷമായിട്ട് അത് പ്രസന്റ് ചെയ്തു, പക്ഷേ അത് കൊള്ളില്ലെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഓക്കെ നമ്മൾ ഓക്കെ സർ നമ്മളൊന്നുകൂടെ ട്രൈ ചെയ്യാം എന്ന് പറയുമായിരിക്കും. പക്ഷെ അതേസമയം നമ്മളെ അത് ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? നമ്മൾ ആ നേരത്ത് ചെയ്തു കൊടുത്ത അത്ര പോലും പിന്നീട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇൻസൾട്ടഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് കോൺഫിഡൻസ് ഇല്ലാതാവുന്നതാണ്. ദേഷ്യം വരുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം, ആദ്യം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അവർക്ക് ആ ഒരു കാര്യം, ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റാതായിട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരാൾ നമ്മൾ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഇൻസൾട്ടഡ് ആയി എന്ന് തോന്നിയാൽ എന്താ ചെയ്യുക? റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനുവാണ് ഈ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ ചച്ചു. നമ്മൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ഇൻസൾട്ടഡ് ആയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നോ? ഇനി ഇത്ര നാൾ ഉണ്ടായിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും അത് വന്നേക്കാം. കാരണം നമ്മൾ എത്രയോ പേരെ കാണുന്നുണ്ട്, നമ്മൾ എത്രയോ പേരുടെ കൂടെ അടുത്ത് പെരുമാറുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ മനസ്സാവാജി അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇൻസൾട്ടഡ് ആയി ആവേണ്ടി വരുന്നത്. അപ്പോൾ പലർക്കും ദേഷ്യം വരാം, വാശി വരാം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണെങ്കിൽ ആ കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കോൺഫിഡൻസ് വരെ തകർന്നു പോവാം. അപ്പൊ നമ്മളായിട്ട് ഒരിക്കലും ഒരാളെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം ആ വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മളെ അങ്ങനെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാശി കാണിക്കാനോ ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് വെക്കാനോ പാടില്ല. അതിന് പകരം നമ്മൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക. ഇൻസൾട്ട് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു ഉത്തരമായിട്ട് എന്നോണം പിന്നീട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുപ്രഭാതം. മോർണിംഗ് സവാരി വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു ദിവസമാണല്ലേ, കാരണം നമ്മളുടെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കൺ തുറക്കുന്ന ഒരു ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടിയും ആഘോഷത്തോടുകൂടിയൊക്കെ ആയിരിക്കും നമ്മുടെ സമയങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് അല്ലേ. ഏതായാലും അത്തം പിറന്നു, ഇനി പൂവിളയുടെ നാളുകൾ എന്നുള്ളതാണ്. ഓണത്തിൻ്റെ ആവേശത്തിലേക്ക് നമ്മളിതാ പതുക്കെ അങ്ങോട്ട് എത്തുകയാണ്. പൊന്നോണം വരവായി എന്ന് പറയുന്നത് പോലെ തന്നെ ഓണക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അത്തത്തിനുള്ള തുടക്ക ദിവസമാണ് അത്തം പിറന്നു എന്ന് തന്നെ പറയാം. നമുക്കറിയാം അത്തം എന്ന് പറയുന്ന പൊന്നോണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പൂവിളിയുടെയും ഒക്കെ ഒരു ഓണക്കാലം കൂടി നമ്മുടെ തൊട്ടടുത്ത് അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത്തത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അത്തം ദിവസത്തിൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നാട്ടിലെ ഒരുപാട് വിശേഷങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇന്ന് മുതൽ നമ്മൾ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ പൂക്കളങ്ങൾ, ഓണക്കോടി, ഓണസദ്യ, ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ദിവസങ്ങൾ ഇനി ഭയങ്കര തിരക്കിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അത്തത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നൽകിക്കൊണ്ടാണ് മോർണിംഗ് സവാരിയും ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പറ്റിയൊരു പാട്ടുകൂടി തന്നുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയിലെ പാട്ട് അറിയാമല്ലോ, അത്തപ്പൂവെന്നുള്ളി. ആ ഒരു പാട്ടിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു മോർണിംഗ് സവാരി.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ഈ ഒരു BGM കേൾക്കുമ്പോഴേ ഓണം അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങും എന്നുള്ളതാണല്ലേ. അങ്ങനെ അത്തം പിറന്നു ഇനിയുള്ള നാളുകളൊക്കെ ഓണത്തിലേക്കുള്ള നമ്മുടെ ദിവസങ്ങളാണ്. കാരണം ഇത്തവണ കുറച്ച് പ്രത്യേകതകളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും ഡൗട്ട് അടിച്ച് എന്താണ് 10ആണോ 11ആണോ ഓണം എന്നൊക്കെ നോക്കിപ്പോകുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ ഇത്തവണ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ കർക്കിടക മാസത്തിന്റെ അവസാനത്തിലാണ് അത്തം പിറന്നത് എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ അത്തം 10 തിരുവോണം എന്നാണല്ലോ ചൊല്ല്. ഇത്തവണ വേണമെങ്കിൽ 11ആം നാൾ എന്നുള്ള രീതിയിലൊക്കെ അതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇത്തവണത്തെ ഓണത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളത് കൂടി നമുക്കിങ്ങനെ കാണാനും മനസ്സിലാക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത്തം പിറന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. പൂക്കളങ്ങൾ ഒരുങ്ങി തുടങ്ങിയ കാഴ്ചകളൊക്കെ നാട്ടിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ എന്തായാലും എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് ഒന്ന് പെട്ടെന്ന് പോവുകയാണ്. രാജേഷ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. റിയാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അത്തം ആശംസകൾ എന്ന് പറഞ്ഞിട്ട്. കൂടെ തന്നെ പ്രഭുജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഹൃദയം നിറഞ്ഞ അത്തം ദിനാശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അൻസിൽ ഹബീബിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രവിശങ്കർജി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൗഷയുടെ ഒരു ഹായ് എത്തിയിട്ടുണ്ട്, തിരിച്ചും ഒരു നല്ല ഹായ്. മീരാൻ ഖാൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ നമ്മളും വിഷ് ചെയ്യുന്നു. അജി ജേക്കബ് ആണ് നെക്സ്റ്റ് മെസ്സേജ്. ഒരു വലിയ കുറിപ്പാണ് എഴുതി അയച്ച് തന്നിട്ടുള്ളത്. സമ്പത്തിനും പദവിക്കും അധികാരത്തിനും അവസരങ്ങൾക്കും ശ്രദ്ധയും അനുസരണയും നൽകാൻ കഴിയുമെങ്കിൽ അവയ്ക്കൊന്നിനും യഥാർത്ഥ ബഹുമാനം നേടിത്തരാൻ കഴിയില്ല. വിനയം നൽകുന്ന പ്രധാന ഗുണങ്ങൾ കേൾക്കാനുള്ള കഴിവ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് മെസ്സേജിൽ പറയുന്നുണ്ട്. മനാഫ് എല്ലാവർക്കും ഐശ്വര്യമായിട്ടുള്ള ഒരു അത്തം ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഷസ് കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തം പിറന്ന സ്ഥിതിക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ഓണക്കാലം വരുന്ന സമയത്താണ് ഒരുപാട് ഓണം ചൊല്ലുകളും അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ദിവസങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ചൊല്ലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു ചൊല്ല് ഞാൻ പറയാം, അതിലൊരു വേർഡ് മിസ്സിംഗ് ആയിരിക്കും. അതേത് വേർഡാണ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ചൊല്ലൊന്ന് കംപ്ലീറ്റ് ആക്കി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജിൽ അയക്കണേ. അത്തത്തിന് നട്ടാൽ പിന്നെ പുതുത് വേണം. ആ പുതുതിന് മുമ്പായിട്ട് ഒരു വേർഡ് കൂടി വന്നാലാണ് ആ ചൊല്ല് കംപ്ലീറ്റ് ആവുക. അത്തത്തിന് നട്ടാൽ പുതുത് വേണം, ഇതിനിടയിൽ ഒരു വേർഡ് കൂടി ചേർക്കണം. ആ വേർഡ് ചേർത്താൽ മാത്രമാണ് ആ ഒരു ചൊല്ല് കംപ്ലീറ്റ് ആവുക. അപ്പം എന്താണ് ആ ചൊല്ലെന്നുള്ളത് ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്തത്തിന് നട്ടാൽ പിന്നെ ബ്ലാങ്ക് ആണ്, പുതുത് വേണം. എന്താണ് അവിടെ പുതിയതായിട്ട് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ചൊല്ല് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. അത്തത്തിന് നട്ടാൽ പിന്നെ ബ്ലാങ്ക് ആണ്, പിന്നെ പുതുത് വേണം. എന്താണ് പുതിയതായിട്ട് വേണ്ടത്? ആ ഒരു ചൊല്ല് എവിടെയെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക് അത്തം റിലേറ്റഡ് ആയിട്ടുള്ള ചൊല്ലുകളെ കുറിച്ച്, അത്തം 10 പൊന്നോണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചൊല്ല് എന്ന് പറയുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചൊല്ലാണിത്. അത്തത്തിന് നട്ടാൽ പിന്നീട് ആ ഒരു വേർഡ് ഫില്ല് ചെയ്തിട്ട് പുതുത് വേണം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചൊല്ല് അറിയുന്നവരുണ്ട് എവിടെയെങ്കിലും കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. കൂടെ തന്നെ നിങ്ങളുടെ DR1സിനുള്ള സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയേണ്ട സമയമാണ്. 5000097 എന്ന നമ്പറിലേക്ക്. നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കല്യാണരാമൻ സിനിമയിലെ ഒരു നല്ല പാട്ട്, കഥയിലെ രാജകുമാരൻ, ആ ഒരു പാട്ട് നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ അല്ലേ. ആ ഒരു നല്ല പാട്ടിലേക്കാണ് ഇനി എത്തുന്നത്. സമയം 6 കഴിഞ്ഞ് 20 ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റു കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
4: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി,
6: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ അത്തം ദിനത്തിന്റെ സന്തോഷങ്ങളിലെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചു, കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ഉത്തരം കിട്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, അജി കല്ലറയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അജി കുറ്റിമൂട് കല്ലറ എന്നുള്ളതാണ് സ്ഥലം പറയുന്നത്. ആൻസർ ഇങ്ങനെയാണ് വരുന്നത്, കറക്റ്റാണ് കേട്ടോ, ആൾ അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് കിട്ടത്തില്ല, അങ്ങനെ അധികം കേട്ടിട്ടുള്ളതല്ലോ, അതുകൊണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആൾ കൃത്യമായിട്ട് എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്. ഷാജഹാൻ ജി ഗുഡ് മോർണിംഗ് പറയുന്നു. റയാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ആളും കുറച്ച് അത്തത്തിന് നട്ടാൽ അത്തത്തിന് പോക്കും അങ്ങനെ ഒരു ചൊല്ലുണ്ടോ, ഓക്കെ അങ്ങനെ കുറച്ച് ചൊല്ലുകളൊക്കെ ആൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ജാബിറിൻ്റെ മെസ്സേജ് ഉണ്ട്, അത്തത്തിന് നട്ടാൽ അപ്പോഴേ പിഴുതാലും പുഴുതു വേണം. ഓ, അത് ആദ്യമായിട്ട് കേൾക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം ചൊല്ലുകൾ ഓണം റിലേറ്റഡ് ആയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ വലീന സനീഷ് എത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത്തത്തിൻ്റെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകളൊക്കെ തന്നെ സ്നേഹത്തോടുകൂടി ഈ ഒരു 10 days എല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ വിഷസും വലീന വിഷ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും വലീനയ്ക്കും ഫാമിലിക്കും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി അത്തം ദിനം മുതൽ നിങ്ങളും തകർക്കൂ എന്നുള്ള സ്പെഷ്യൽ വിഷസ് പറയാണ് കേട്ടോ. ഒപ്പം തന്നെ നമുക്കറിയാം, തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് ഈ ദിവസത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത കൂടിയാണ്. ഏറ്റവും മനോഹരമായിട്ടാണ് ഓരോ വട്ടവും ആ ഒരു ആഘോഷ പരിപാടികൾ നടക്കുക. അത്തം എന്ന് പറയുന്ന സമയത്ത് തന്നെ മനസ്സ് പെട്ടെന്ന് അവിടേക്ക് തന്നെ പോകും എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒന്നാണ് അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത്. അപ്പം എവിടെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്? എല്ലാവർക്കും അറിയാം, ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊരു ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ചോദ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും എല്ലാവർക്കും അറിയാം, എന്നാലും മലയാള മണ്ണിൻ്റെ തിരുവോണ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അത്തച്ചമയ ഘോഷയാത്രയോടുകൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്നാലും അത്തച്ചമയ ഘോഷയാത്രയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴി ഇനിയും ഷെയർ ചെയ്യാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ടുകൂടി തരികയാണ്. എവിടെയാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എങ്കിലും ജസ്റ്റ് മെസ്സേജിൽ പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആ സ്ഥലത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കൂടി പങ്കുവെക്കാം. നിങ്ങളുടെ ആ ഒരു പ്രദേശമാണ്, എൻ്റെ വീടിനടുത്താണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. മെസ്സേജിൽ അയച്ചോളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജ് വരേണ്ടത്. വളരെ ഫേമസ് ആയിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര എവിടെയാണ് നടക്കാറുള്ളത്? വളരെ സിമ്പിളാണ്, ഇതൊരു ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ചോദ്യമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ ദിവസത്തിൻ്റെ സന്തോഷത്തിനായിട്ട് ഇങ്ങനെ ചോദിച്ചു വരികയാണ്. മെസ്സേജിൽ നിങ്ങൾക്ക് പറയാം, ആ ഒരു ഏരിയയിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷം കൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുക കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടും എത്തിക്കഴിഞ്ഞു. ഈ ദിവസത്തിന് ഇങ്ങനെ മനോഹരമായിട്ടുള്ള നാടിൻ്റെ നല്ല ഓർമ്മകൾ നൽകുന്ന പാട്ടുകളൊക്കെയാണല്ലോ സുഖം തരുന്നത്. അപ്പോൾ പവിത്രം സിനിമയിലെ പാട്ട് വരുന്നുണ്ട്, മോർണിംഗ് സവാരിയിൽ ശ്രീരാഗമോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Chennai Beats.
1: Tamil, head of the R.
2: In the art of Podumakulanda.
3: ആ തമിഴ് സോങ്ങിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പ് കുറച്ച് മെസ്സേജുകൾ കൂടി നമുക്കിങ്ങനെ മോർണിംഗ് സവാരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് അജി അയച്ച് തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, അത്തച്ചമയം ഘോഷയാത്രയൊക്കെ നടക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിലെ ആ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അജിയല്ല എ ജെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ജസ്റ്റ് അജിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. സുപ്രഭാതം പറയുന്നു, തിരിച്ചും സുപ്രഭാതം. അത്തം ദിനാശംസകൾ. ഓണത്തിന്റെ 10 ദിവസത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന അത്തം ദിനം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഓക്കെ, എനിക്ക് തോന്നുന്നു സ്റ്റിക്കറാണ് ആളയച്ച് തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റയാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അത്തത്തിൻ്റെ സ്പെഷ്യൽ സ്നേഹവും സന്തോഷമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. അത്തപ്പൂക്കളത്തിലെ ആദ്യ പൂവിൻ്റെ വിശുദ്ധിയോടെ അത്തപ്പുലരിയുടെ കുളിർമയും പേരിയെത്തിയ മനോഹരമായൊരു പ്രഭാതം, സുപ്രഭാതം. പൊന്നോണത്തിൻ്റെ വരവറിയിക്കുന്ന ഈ അത്തം നാൾ നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും പുതിയ പ്രതീക്ഷകളും നിറക്കട്ടെ. മനസ്സ് നിറയെ വർണ്ണങ്ങൾ വിരിയുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ആശംസ റിഹാബിൽ വർക്ക് ചെയ്യുന്ന സൂസൻ, ജോബിൻ, സിസിര, മിഥുൻ ഇവർക്കാവട്ടെ എന്ന് പറഞ്ഞിട്ട് എസ് പി നൌഷാദ് അലി വയനാടാണ് ആ മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഷൈജിൽ സീയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് കിഷൻ ഭായിക്കൊരു ഹാപ്പി ബർത്ത്ഡേ എസ്പെഷ്യലി ഷൈജിൽ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് ആ ഒരു മെസ്സേജുകളെല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. കോബ്ര എന്ന തമിഴ് മൂവിയിലെ ഒരു പാട്ടാണ്, നമ്മുടെ മലയാളമായിട്ട് ചെറിയൊരു കണക്ഷനൊക്കെ ഉള്ള ടച്ചൊക്കെ വരുന്നൊരു പാട്ടാണ് കേട്ടോ.

0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. Call
4: 7136-6448.
5: Hi, I'm MJ Chandran.
6: You are listening to
5: Favorite Radio Station, Radio Suno. Kettu kettu kootu kooda.
6: You're listening to
7: Morning Safari.
6: Morning Safari.
7: Only on Radio Suno

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: ഇനി ഈ ഒരു ബീജിയം ആയിരിക്കും തകർക്കുക ഇനിയുള്ള ദിവസങ്ങളിലല്ലേ. ഏതായാലും അത്തം പിറന്ന സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 16 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു ചൊല്ല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൻ്റെ മെസ്സേജുകളും മറുപടികളും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചത്, അത്തത്തിന് നട്ടാൽ പിന്നെ ബ്ലാങ്ക് ആണ്, പുതുത് വേണം, എന്താണ് പുതിയതായിട്ട് വേണ്ടത്, ആ ഒരു ചൊല്ലൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചൊല്ല എന്ന് പറയുന്നത്, അത്തത്തിന് നട്ടാൽ പത്തായം പുതുത് വേണം എന്നുള്ളതാണ് ആ ഒരു ചൊല്ല് വരുന്നത് കേട്ടോ. അത്തത്തിന് നട്ടാൽ പത്തായം പുതുത് വേണം, അല്ലെങ്കിൽ പുതിയതായിട്ട് വേണം എന്നുള്ള ഒരു മീനിങ്ങിൽ വരുന്ന ഒരു ചൊല്ലാണ്. അപ്പം അത്തം ദിനത്തിൽ ആ ഒരു ചൊല്ലിലൂടെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് അത്തച്ചമയ ഘോഷയാത്രയാണ് അല്ലേ. അപ്പം ആ ഒരു വിശേഷങ്ങളിലേക്ക് കൂടി നമ്മളൊന്ന് വരികയാണ്, പ്രത്യേകിച്ച് ആ സ്ഥലവിശേഷത്തിലേക്ക്. അത്തച്ചമയ ഘോഷയാത്രയുടെ ആ ഒരു സ്ഥലം പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം തൃപ്പൂണിത്തുറയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. തൃപ്പൂണിത്തുറയുടെ ആ ഒരു പേര് വന്ന ചരിത്രങ്ങളൊക്കെ, ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു അത്രേ ആ ഒരു ഏരിയ. തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഒരു പ്രധാന തുറമുഖ ഏരിയ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല നദിയുടെ തീരത്തുള്ളത് എന്നുള്ള അർത്ഥത്തിലൊക്കെ ആയിരിക്കാം ആ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ആ ഒരു പേര് വന്നതിനെ കുറിച്ച്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് ഇപ്പം ദാ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ന്യൂസൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു കാഴ്ചകളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 2000 കലാകാരന്മാർ ആഘോഷയിൽ അണിനിരക്കുന്നു. പുലിക്കളിയും തെയ്യവും ചെണ്ടമേളം, അങ്ങനെ നമ്മുടെ തനത് നാടൻ കലാരൂപങ്ങളുടെയൊക്കെ വലിയൊരു അകമ്പടിയോടുകൂടിയാണ് ആ ഒരു നഗരത്തെ, അല്ലെങ്കിൽ ഓണത്തിനുള്ള ഒരു വരവറിയിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര നമ്മുടെ തൃപ്പൂണിത്തറയിലുള്ളത്. ആ ഒരു ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റുകളും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഉമേഷ് എല്ലാവർക്കും ഒരു മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. റിയാസ് ഒരു പാട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓ, തൃശ്ശൂരത്തെ മനോഹരമായിട്ടുള്ള അത്തപ്പൂക്കൾ, നമുക്കറിയാം എല്ലാ തവണയും തൃശ്ശൂരിൽ നിന്നും മനോഹരമായിട്ടുള്ള ഒരു ഭീമൻ അത്തപ്പൂക്കളം എന്നാണ് അതിന് പേര് വിളിക്കുക. അപ്പം എന്തായാലും ആ ഭീമൻ അത്തപ്പൂക്കളവും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതാ അതിൻ്റെ ഫോട്ടോസൊക്കെ അജി അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും കാണാനായിട്ട് പോവുക. ഇന്ന് അത്തം തുടങ്ങുകയാണെങ്കിൽ 10 തിരുവോണം, അതായത് ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചില വ്യത്യാസങ്ങളുണ്ട് ഇത്തവണ. ഞാൻ നേരത്തെ തന്നെ അതിങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ആ പ്രത്യേകതകൾ എന്നുള്ളത് നമ്മൾ കുറച്ച് മുൻപ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തവണ ചെറിയൊരു മാറ്റം മീൻസ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. അത്തം 10 എന്നുള്ളത് 11 എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എന്നുള്ള രീതിക്കാണ്. കാരണം കർക്കിടക മാസത്തിൻ്റെ അവസാനത്തിൽ അത്തം പിറക്കുന്ന അപൂർവമായൊരു പ്രത്യേകതയാണ് ഇത്തവണത്തിലെ ഓണസമയങ്ങൾക്കുള്ളത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതായത് ചോദ്യനാൾ 2 വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലൊരു വ്യത്യാസങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വായിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഡി കെ ആയിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈസൽ പറയുന്നു, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷങ്ങളോ? സുഖമായിട്ടിരിക്കുന്നു ഫൈസലെ. മനസ്സിൽ വിരിയുന്ന പുഞ്ചിരി മനസ്സിൻ്റെ പ്രകാശമാണ്. ഒരു പുഞ്ചിരിക്ക് മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കാനാകും. ഒരു മൗനത്തിന് ഹൃദയങ്ങളെ അകറ്റാനും കഴിയും. അതുകൊണ്ട് സ്നേഹത്തോടെ വിരിയുന്ന ഒരു പുഞ്ചിരി മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ്. സ്നേഹത്തോടെ ഫൈസൽ. റിജേഷ്, ആബിദ, ഷിജി, സ്മിത, സുധീർ, ഇക്ബാൽ, റിജു, ദൌലത്ത്, ഷാനി, സാജിദ, നിഷ, എല്ലാവരുടെയും വക മെസ്സേജും കാര്യങ്ങളും ഒക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. ഓക്കെ, ആളുടെ മെസ്സേജ് ഒന്ന് ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചായ കുടിച്ചു. ചില ബന്ധങ്ങൾക്ക് പേരില്ലെങ്കിലും അവയുടെ ആഴം ഒരിക്കലും കുറയില്ല. വാക്കുകളിൽ പറയാതെ മനസ്സിൽ സൂക്ഷിച്ച ആ നിമിഷങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകൾ. ഒരുമിച്ച് നടന്ന വഴികൾ ഇന്നും മനസ്സിൽ പ്രകാശമായി നിൽക്കുമ്പോൾ അത് പ്രണയമോ സൗഹൃദമോ എന്നൊന്നും വ്യക്തമാക്കേണ്ട, കാരണം അത് ഒരു അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫൈസലിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഷാജു ശ്രീധറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഷാജു ശ്രീധരനും പറഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും തൃപ്പൂണിത്തറ പറഞ്ഞപ്പം തൃ എന്ന് പറയുന്ന ആ ഒരു അക്ഷരത്തിൽ മറ്റേതൊക്കെ സ്ഥലങ്ങളുണ്ട്, എനിക്കൊന്ന് എണ്ണിയെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെ ഉള്ളൂ എന്ന് തോന്നുന്നു. തൃപ്പൂണിത്തറ എന്ന് പറയുന്നതിൽ ആ തൃ എന്ന് പറയുന്ന വേർഡുണ്ടല്ലോ, ആ ഒരു വേർഡിൽ ആ ഒരു അക്ഷരത്തിൽ എത്രമാത്രം സ്ഥലപ്പേരുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. തൃ എന്ന് പറയുന്ന അക്ഷരത്തിൽ തൃപ്പൂണിത്തുറ അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. ഇഫ്തിഹാഴുദ്ദീൻ്റെ ശുഭദിനം, വെരി ഗുഡ് മോർണിംഗ്. തിരിച്ചും പറഞ്ഞത് ആൻസൽ എനിക്ക് ആദ്യത്തെ സ്ഥലങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ്തിഹാഴുദ്ദീനും അടുത്തൊരു സ്ഥലം അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം തൃ എന്ന് പറയുന്ന അക്ഷരത്തിൽ വരുന്ന തൃപ്പൂണിത്തറയിലെ തൃ ഉണ്ടല്ലോ, ആ അക്ഷരത്തിൽ വരുന്ന മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, കാരണം ഇന്ന് തൃപ്പൂണിത്തറയിൽ നിന്നാണല്ലോ നമ്മുടെ ആഘോഷങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്, അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന് മെസ്സേജിൽ പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് മെസ്സേജിൽ പറയാം തൃപ്പൂണിത്തറയുടെ തൃ എന്ന് പറയുന്ന അക്ഷരത്തിൽ വരുന്ന മറ്റ് സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അവശേഷങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കൂടെ തന്നെ ബാക്കി അപ്ഡേറ്റ്സിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. നാട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തൃപ്പൂണിത്തറ അത്തച്ചമയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും അവിടുത്തെ കാഴ്ചകളും കലാരൂപങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുൻപായിട്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടുകൂടി നമ്മൾ കേൾക്കുകയാണ് കേട്ടോ. റൺവേ സിനിമയിൽ ചിത്രചേച്ചി പാടിയൊരു നല്ല പാട്ടുണ്ടല്ലോ, ആ പാട്ടിലാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞെനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം. കൂടെ നിങ്ങളുടെ DO1s നുള്ള വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോ പൊന്നോണം സീസൺ 8,
4: കേട്ട് കേട്ട് കേട്ടോണം.
2: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
4: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. Call 7136-6448.
7: Hello, njan ningalde swantham Manjari.
8: You are listening to
7: favorite radio station aya Radio Suno. Kete kete koottu kooda.
0: This is Morning Safari. Morning Safari. Morning Safari.
9: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
10: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
13: Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

കെ പാടിയ പാട്ടാണ് നമ്മൾ ഇതാ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമില് ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ, ബാക്കി എന്താ സംഭവിച്ചെന്നറിയില്ല എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം ആളുകളുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നമ്മളിന്ന് അത്തച്ചമയ ആഘോഷത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരികയായിരുന്നു. അത്തം പിറന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ തൃപ്പൂണിത്തറയിലാണ് നമ്മൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് പി ഒ ബോക്സിലൂടെ. അപ്പോൾ തൃ എന്ന് പറയുന്ന തൃപ്പൂണിത്തറയിലെ തൃ എന്ന് പറയുന്ന ആ ഒരു അക്ഷരത്തിലുള്ള മറ്റ് സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നോ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഒരുപാട് പേരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അൻസൽ ഹബീബ്, തൃത്താല, തൃശ്ശൂർ, പ്രിയ പ്രശാന്ത്, കാസർഗോഡ്, തൃക്കാക്കനാട്, അങ്ങനെ തന്നെയാണോ സ്ഥലത്തിന്, തൃക്കനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കാസർഗോഡ് ഭാഗത്തു നിന്നും പ്രിയ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആർ കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും തൃത്താല, തൃപ്രയാറ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനോജ് പി ഡി പറയുന്നത് ഗുഡ് മോർണിംഗ് നിസാന്ന് പറയുന്നത് വെരി ഗുഡ് മോർണിംഗ്. തൃക്കാക്കര, തൃക്കാരിയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ തൃത്താല, ആ ഒരു സ്ഥലങ്ങളെയൊക്കെ മനോജ് പി ഡി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ആറിൻ്റെ മെസ്സേജ്, രാഹുൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് രാഹുലെ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, തൃക്കാക്കര, തൃക്കുന്നപ്പുഴ, ഓക്കെ ഓക്കെ, തൃപ്രയാർ, ഇത്രയും സ്ഥലങ്ങളാണ് രാഹുൽ ആർ പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് രാഹുൽ. ഇലിയാസിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. തൃത്താല, തൃക്കണ്ണാപുരം എന്ന് പറയുന്ന സ്ഥലങ്ങൾ പറയുന്നു. നൌഷാദിൻ്റെ മെസ്സേജ് ഉണ്ട്. തൃക്കരിപ്പൂര്, തൃശ്ശൂർ, ഈ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നവാസ് തൃക്കാക്കര പറയുന്നു. ശ്രീകാന്ത്, തൃക്കൊടിത്താനം, അത് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ്. തൃക്കൊടിത്താനം എന്ന് പറയുന്ന ഒരു വെറൈറ്റി പേരാണല്ലേ തൃക്കൊടിത്താനം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്ഥലത്തെയാണ് ആള് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, ശ്രീകാന്ത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ദിലീപിൻ്റെ മെസ്സേജ് ഉണ്ട്. തൃശ്ശൂർ, തൃക്കൂർ, തൃത്തല്ലൂർ, തൃത്താല, തൃപ്രയാർ, തൃക്കളത്തൂർ, ഇതെല്ലാം തൃശ്ശൂരാണ് കേട്ടോ. അതാണൊരു പ്രത്യേകത. ദിലീപാണ് ഈ സ്ഥലങ്ങളുടെ എല്ലാം പേര് അയച്ചു തന്നിട്ടുള്ളത്. എനിക്കൊന്ന് ഇതെല്ലാം തന്നെ തൃശ്ശൂരുള്ള സ്ഥലങ്ങളുടെ പേരുകളാണ് അയച്ചിട്ടുള്ളത്. തൃക്കോവിൽ വട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കൊല്ലം ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അയച്ചയാളുടെ പേരില്ല, ഹുസൈൻ എന്നാണെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് തൃത്താലയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ആളുകൾ അയച്ചിട്ടുള്ളത്. തൃക്കുന്നത്ത്, തൃക്കുടിത്താനം, വീണ്ടും അജീഷ് കൊട്ടാരക്കർ അയച്ചു തന്നിട്ടുണ്ട്. സുബൈറിൻ്റെ ഒരു മോർണിംഗ്, തൃപ്പാങ്ങോട്ടൂർ, കണ്ണൂർ ജില്ലയിലൊരു സ്ഥലമാണ് കേട്ടോ. തൃപ്പാങ്ങോട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് സുബൈറാണ് ആ ഒരു സ്ഥലം ഓർമ്മപ്പെടുത്തിയത്. ജസ്റ്റേച്ചിയും അയച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ. തൃശ്ശൂർ, തൃക്കരിപ്പൂര്, തൃക്കാക്കര, തൃപ്രയാറ, തൃക്കുടിത്താനം, തൃക്കുന്നപ്പുഴ, ഈ സ്ഥലങ്ങളൊക്കെ പറയുന്നു. ഷാജു ശ്രീധറുടെ മെസ്സേജ് ഉണ്ട്. ഇഫ്തിഹാറുദ്ദീൻ, ഒരു വ്യത്യസ്തമായൊരു തൃച്ചാട്ടുകുളം, അങ്ങനൊരു സ്ഥലമുണ്ട്, തൃച്ചാട്ടുകുളം എന്ന് പറയുന്നൊരു സ്ഥലത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് ജിഷാർ നാട്ടിലേക്ക് പോവുകയാണ്. ഷാജിയും തസ്ലീം അവനൊരു ഹാപ്പി ജേണി പറയണേ. ഓ, തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ഹാപ്പി ജേണി നമ്മൾ ഇത് വിഷ് ചെയ്യുന്നു കേട്ടോ. ഡി കെയുടെ മെസ്സേജ് ഉണ്ട്. തൃശ്ശൂർ, തൃത്താല, തൃപ്പൂണിത്തറ, തൃക്കുന്നപ്പുഴ, തൃക്കരിപ്പൂർ, തൃക്കടവൂർ, അതിലൊരു നമ്മൾ കേൾക്കാത്തൊരു പേര് തൃക്കടവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഡി കെ പറയുന്നുണ്ട്. തൃപ്രയാറൊക്കെ എല്ലാവരും പറഞ്ഞു. തൃപ്പങ്ങോട്, അതും ഓൾറെഡി കുറച്ച് മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ശിവ. തൃക്കടവൂർ, കൊല്ലം, ദാ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അബിൻ്റെ മെസ്സേജാണ്. ത്രിപുര, ഓക്കെ, തൃക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പറയുന്നു. പ്രഭുജി പറയുന്നത് തൃപ്പാളൂർ, അത് പാലക്കാട് ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഓക്കെ, എല്ലാം മെറ്റയാണെന്ന് പറഞ്ഞിട്ട്, മെറ്റയോട് ചോദിച്ചിട്ട് എത്ര അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സണൽജി തൃപ്രയാർ, തൃക്കൊടിത്താനം, തൃശ്ശൂർ, അങ്ങനെയുള്ള സ്ഥലപ്പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വയനാട് മാനന്തവാടിയിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് പേരുണ്ട്, അത് സതീഷ് ആർക്കെയാണ് പറയുന്നത്. തൃശ്ശിലേരി, അങ്ങനെ ഒരു സ്ഥലപ്പേരുണ്ട് അത്രേ. തൃശ്ശിലേരി എന്ന് പറയുന്നത് വയനാട് മാനന്തവാടി ഭാഗത്തുള്ളൊരു ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് പോവുകയാണ്, പോയി നോക്കിയതാണ് കേട്ടോ, ഉണ്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. തൃശ്ശിലേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സതീഷ് ആർക്കെയാണ് ആ സ്ഥലത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലവിശേഷങ്ങൾ പരിചയപ്പെടുത്തി പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തിൻ്റെ വിശേഷം തന്നെ എനിക്ക് ഇനിയും പറയാനായിട്ടുള്ളത്, നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വഴിതെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മളങ്ങനെ വഴിതെറ്റി പോകാതെ മമ്മൂക്കയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത, മമ്മൂക്കയ്ക്കും ടീമിനും വഴി കാണിച്ചു കൊടുത്ത, ഏകദേശം 10 കിലോമീറ്ററും ഓളം ബൈക്കിൽ മുന്നിൽ സഞ്ചരിച്ച് വഴി കാണിച്ചു കൊടുത്ത തമിഴ്നാട് സ്വദേശിയായ പാണ്ഡ്യൻ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് നമ്മൾ കണ്ടു. മമ്മൂക്ക അദ്ദേഹത്തെ ചേർത്ത് നിർത്തി ആ ഫോട്ടോ എടുക്കുന്നതും ഒക്കെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയാണെങ്കിലും വാർത്തകളിലൂടെയാണെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊരു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു കാരക്കുടിയിലെ ലൊക്കേഷനിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് അവർക്ക് വഴിയൊന്ന് മാറിപ്പോയി, വഴി കണ്ടെത്താൻ പറ്റാതെ പോയത്. അപ്പോൾ ആ സമയത്താണ് ഈ പാണ്ഡ്യൻ, അദ്ദേഹം വന്നിട്ട് മമ്മൂക്കയും ടീമിനെയും അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ട് കുറച്ചധികം മണിക്കൂറുകളോളം മുന്നിൽ യാത്ര ചെയ്ത് പോയിട്ട്
അവർക്ക് വഴിയൊക്കെ സെറ്റ് ചെയ്ത് വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മമ്മൂട്ടി സാറാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു ആ ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വഴിയൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം അപ്പടി സ്ട്രെയിറ്റ് കേരള എന്ന് കൈ ചൂണ്ടി അദ്ദേഹം കാണിച്ചു കൊടുത്തായിട്ടൊക്കെ നമ്മൾ ആ ഒരു പോസ്റ്റിലൊക്കെ ആൻഡ്രു ജോസഫ് അദ്ദേഹം എഴുതിയ കുറിപ്പിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ വഴി ചോദിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ഹ്യൂമൻ GPS എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കും. ഞങ്ങളുടെ ഇവിടെ അഷ്ടമിയാണ് കേട്ടോ അക്കൂട്ടത്തിൽ. ഏത് വഴി ചോദിച്ചു കഴിഞ്ഞാലും വഴി തെറ്റാതെ കൃത്യമായിട്ട് നമുക്ക് വഴി പറഞ്ഞു തരുന്ന ഒരു വഴികാട്ടി നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ വഴി ചോദിച്ചു പോയ സമയത്തെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ആ ഒരു ഹ്യൂമൻ GPS ആരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ വഴി തെറ്റിക്കാതെ നിങ്ങളെ വഴി കാട്ടിയായിട്ട് കൊണ്ടുപോകുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വഴി ചോദിച്ചു പോയി എന്താ പറയുക രസകരമായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ഹെൽപ്പ് ചെയ്യപ്പെട്ട ഹെൽപ്പ് കിട്ടിയ അനുഭവങ്ങളോ ഒക്കെ, ചില സമയത്ത് ഈ ടെക്നോളജിയേക്കാൾ കൂടുതൽ മനുഷ്യന്മാരെ തന്നെ വേണമെന്ന് പറയുന്നത് ചില സമയത്തുണ്ടല്ലോ. ചില സമയത്ത് ഈ ടെക്നോളജിയേക്കാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചിലപ്പം വഴിയറിയുന്ന അല്ലെങ്കിൽ ആ നാട്ടുപാതകളൊക്കെ അറിയുന്ന വഴി യാത്രക്കാർ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വഴി ചോദിച്ചു പോയപ്പോൾ ഉണ്ടായ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിക്കാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: Doctor on air.
5: Doctor on air. Brought to you by
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
8: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
8: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

നോക്കത്താ ദൂരത്തെ കണ്ണും നട്ടെ എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ 40 മിനിറ്റ് ആണ് കേട്ടോ. ഒരു വിഷസ് കൂടി എനിക്ക് ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ദുബായിൽ നിന്നും നിഷയുടെ മെസ്സേജാണ്. ഞങ്ങളുടെ ഫ്രണ്ട് മിനിയുടെ ബർത്ത്ഡേ ആണ്, ആശംസകൾ അറിയിക്കണം. നിഷ, മിനി, ഫൈസൽ, റിജേഷ്, റിജേഷ് പൊയ്യാറ, ആബിദ, ഷഫ്ന, ഷിജി, സ്മിത, രമേശ്, ഇക്ബാൽ, പ്രിയ, ഷാജി, എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മിനിക്ക് നമ്മളുടെയും സ്നേഹത്തോടുകൂടിയുള്ള

കൂടെ തന്നെ നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് തൃപ്പൂണിത്തുറ അത്തച്ചമയ ദിവസമാണെന്ന്, അതിന്റെ ആഘോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനും അല്ലെങ്കിൽ ഒരുപാട് കലാരൂപങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാനും സാധിക്കുന്നുണ്ട്. അത്രമാത്രം കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു കാര്യമാണ് അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത്. അപ്പൊ എന്നാലും അക്കൂട്ടത്തിൽ നമ്മളിങ്ങനെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തില് തൃ എന്ന് പറയുന്ന ആ ഒരു മലയാളം അക്ഷരത്തിൽ മറ്റേതൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ലിസ്റ്റ് തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അതില് റിഷാദ് മൊയ്തീൻ പറയുന്നത് കോതമംഗലത്തിനടുത്ത് തൃക്കാരിയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്നുകൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലവിശേഷങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മമ്മൂക്കയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള പാണ്ഡ്യൻ, അദ്ദേഹത്തിന്റെ ആ വാർത്ത വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. എല്ലാവരും വളരെയധികം കാര്യമായിട്ട് ശ്രദ്ധിച്ചൊരു വാർത്ത കൂടിയായിരുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ വഴി കാട്ടിത്തരുന്ന അല്ലെങ്കിൽ വഴിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ആരാണ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ ഒരു ഹ്യൂമൻ ജി പി എസ് ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നൊക്കെ കൂടി ഞാനൊന്ന് ചോദിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ ഏതായാലും ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. 5000000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വഴിതെറ്റിപ്പോകാതെ വഴി കാണിച്ചു തരുന്ന ഒരു ചില സുഹൃത്തുക്കളുണ്ടാവില്ല, കൃത്യമായിട്ട് റൂട്ടൊക്കെ അറിയാവുന്ന റൂട്ട് മാപ്പൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള വിശേഷങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകുന്ന സമയമാണ്. ഇതുപോലെ സ്ഥലം വഴി ചോദിച്ചു പോയ സമയത്തുണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ, നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നാട്ടിൽ നിൽക്കുന്ന നാട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കറിയാത്ത വഴികളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷിക്കാത്ത ചില ആളുകളൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ പോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇപ്പം തന്നെ 444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് തരാനായിട്ട് പോവാണ്. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ പാട്ട്, ഇതാ നിങ്ങൾക്കരികിലേക്ക്. ഗുഡ് മോർണിംഗ് നിസ, അത്തം ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് അജയ് കുച്ചിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചും എല്ലാവർക്കും ഒരിക്കൽ കൂടി അത്തം ദിനാശംസകൾ സ്നേഹത്തോടുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിതാ ഇങ്ങനെ കേട്ട് തുടങ്ങിയിരിക്കുന്നത് മോർണിംഗ് സവാരിയിൽ. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. നമുക്കൊരുമിച്ച് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner, Daiso Japan. You name it, we have it.
0: And
3: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
3: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: Morning Safari, only on Radio Sono 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനായി ഖത്തർ പോസ്റ്റ് പുതിയ മണി ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചു. ഇന്ത്യ പോസ്റ്റ്, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ സേവനം അവതരിപ്പിച്ചത്. പോസ്റ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ഖത്തറിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാം. UPI സംവിധാനമാണ് സേവനത്തിനായി ഉപയോഗിക്കുന്നത്. മെട്രോ ലിങ്ക് M304 ബസ് റൂട്ട് സർവീസിൽ മാറ്റങ്ങൾ വരുത്തിയതായി അധികൃതർ. ഐൻ ഖാലിദ്, ഉമ്മൽ സനീം എന്നീ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന M304 മെട്രോ ലിങ്ക് ബസ് ഇനി മുതൽ സ്പോർട്സ് സിറ്റി സ്റ്റേഷനിലെ എക്സിറ്റ് 5 നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. ഇന്നു മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് ദോഹ മെട്രോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. മഴ സമയങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളുമായി പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും ഡ്രെയിനേജ് സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നടപടികൾ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ 134 പന്തിൽ നിന്ന് സെഞ്ചുറി തികച്ച ദേവ്ദത്ത് പടിക്കൽ തന്റെ കരിയറിലെ കന്നി ടെസ്റ്റ് സെഞ്ചുറി സ്വന്തമാക്കി.
0: Suno updates. This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ഓണക്കാലം പൊടിപൂരം. അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. Call 7136-6448.
3: Action.
4: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: Horror.
5: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഹായ്, ഞാൻ നരേൻ.
10: You are listening to
11: റേഡിയോ സുനോ.
12: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: നേരം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. ഇന്ന് നമ്മൾ തൃപ്പൂണിത്തറ വഴി പോയി വരുന്ന സമയമായിരുന്നു. ആ ഒരു അത്തച്ചമയ ഘോഷയാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ അങ്ങനെ കേട്ടു. ആ സ്ഥല വിശേഷങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തില് സ്ഥലം കണക്ട് ചെയ്ത് വന്ന സമയത്താണ് നമ്മൾ സംസാരിച്ചു വന്നത്. മമ്മൂക്കയ്ക്ക് വഴി പറഞ്ഞു കൊടുത്ത ആ ഒരു പാണ്ഡ്യൻ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തില് ഞാൻ ചോദിച്ചു ഇതുപോലെ നമ്മുടെ കൂട്ടത്തിലും ചില ഹ്യൂമൻ GPSകൾ കാണാറുണ്ട്, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഷൈജു അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലായിരിക്കും അങ്ങനെയുള്ള ആളുകൾ കൂടുതലുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ നാട്ടിലെ എന്താ പറയുക ഇടവഴികളും ഷോർട്ട് കട്ടുകളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഷൈജു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു വിശേഷങ്ങളൊന്ന് കേൾക്കാം. ഗുഡ് മോർണിംഗ് ഷൈജു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: ഹാപ്പി അത്തം.
0: ഓക്കെ, അപ്പൊ വഴികാട്ടി ആരാണ് ഫ്രണ്ട് സർക്കിളിലെ?
1: വഴികാട്ടിയാണ് ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. വേഗത എന്ന് വെച്ച് കഴിഞ്ഞാല് ഷൗക്കത്തുണ്ട്, സാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ഷൗക്കത്ത് എല്ലാ റൂട്ടും അറിയാം, നാട്ടിലെ കാര്യമാണ്. ഇവിടെ നാട്ടില് ഇങ്ങനെ എല്ലാ വഴിയിലൊക്കെ പോകുന്ന സമയത്ത് ഇവൻ ട്രിപ്പ് അടിക്കുന്ന ചങ്ങാതിയാ. പക്ഷെ ഇവന്റെ കൂടെ വേറൊരുത്തുണ്ട് സാജൻ, സൈക്കോ സാജൻ. ഇവന്റെ കയ്യിൽ മാപ്പ് ഉണ്ടാവും. അപ്പൊ ഇവന്റെ കയ്യിൽ ഒരു കുട്ടി മാപ്പ് ഉണ്ടാവും. നമ്മൾ ഈ റെയിൽവേ ഗേറ്റും എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാ മാപ്പ് പോലെ എല്ലാം മാപ്പ്. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ മൈസൂരിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വയനാട് വഴി മുത്തങ്ങ വഴി വരുമ്പോ അവിടെ ഒരു ബോർഡർ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 9:55 ആയപ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത കാരണം ഇനി രാവിലെ 6 മണിക്ക് ഗേറ്റ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ട് പക്ഷെ അവിടെ നിന്നപ്പോ ഇതുപോലെ തന്നെ ഈ ഷൗക്കത്തും സാധനം ഒരു സാധനം നേപ്പങ്ങ് തുറന്നു വെച്ച് എന്നിട്ട് പറഞ്ഞ് നമുക്ക് നോക്കാം ഇവിടുന്ന് റൈറ്റ് കയറിയിട്ട് ഇനി നമുക്ക് ഇരുട്ടി വഴി ഇറങ്ങാനുള്ള ഒരു ഏരിയ ഉണ്ട്, കിട്ടുന്ന ഇരുട്ടി വഴി. പക്ഷെ ഈ കാറിന്റെ ഏതെങ്കിലും റൂട്ടും കൂടി ക്ലോസ് ചെയ്തിട്ട് വേണം പോകാറുണ്ട്. ഇന്നോവയാണ് ഞങ്ങൾ പിന്നെ ഓടിക്കുന്നത്, 9 പേരും ഉണ്ട്. കുറെ മുന്നോട്ട് പോയപ്പോ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയി. പക്ഷെ ഇവൻ പറയുന്നുണ്ട് ഏയ് നേരെ പോയാൽ മതി, ഒരു പ്രശ്നമില്ല, കച്ചാ റോഡാണെങ്കിൽ കുറെ കഴിഞ്ഞ വേറെ റോഡ് കട്ട് ചെയ്യുന്നുണ്ട്, ആ കട്ട് ചെയ്യുന്ന റോഡ് പിടിക്കാതെ. പക്ഷെ പാദരാത്രി ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ ആനയും എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. കംപ്ലീറ്റ് നമ്മളെ ടെൻഷനായി നമുക്ക്. ചെറിയ മഞ്ഞുണ്ട്, പിന്നെ കുറെ ദൂരം ഇങ്ങനെ അതുപോലെ പേടിച്ച് പേടിച്ചിട്ടൊക്കെ അവസാനം ഞങ്ങള് ഈ പറയുന്ന അപ്പുറത്തുള്ള കോർണറിലെത്തി. അവിടെ പിന്നെ ഓപ്പൺ ആണ്.
0: ഓ, അപ്പൊ കറക്റ്റ് സ്ഥലത്ത് ആളെത്തിച്ചു.
1: കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു. അവിടെ നോക്കുമ്പോ ഒരു മലയാളിയുടെ ചായക്കട ഉണ്ട്, തുറന്നു വെച്ചിട്ടുണ്ട്. രാവിലെ പാട്ടൊക്കെ വെച്ചിട്ട് കറക്റ്റ് 6 മണിയാകുമ്പോ ഞങ്ങൾ അപ്പുറത്തെത്തി. അനുഭവ കഥ എന്ന് പറഞ്ഞ ആ ചങ്ങാതി ആ റോഡും മാപ്പും സാധനങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കറക്റ്റ് പറഞ്ഞതില്ലെങ്കിൽ ഞങ്ങൾ ആ കാട്ടുപെട്ടുപോയതാണ്.
0: ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവും, വഴികളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ. ആ ഒരു വിശേഷങ്ങൾ ചോദിച്ചു വന്ന കൂട്ടത്തില് സുബൈറിന്റെ മെസ്സേജ് ഉണ്ട്. സുബൈർ പറയുന്നത് ഞാൻ ഖത്തറിൽ വന്ന സമയത്ത് ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് വഴികളും കാര്യങ്ങളും ഒന്നും അത്ര കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ഒരു ABCD പോലും എനിക്ക് അറിയില്ലായിരുന്നു വഴികളെ കുറിച്ചിട്ട്. അന്ന് ഗൂഗിൾ മാപ്പൊന്നും അത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ലാത്തൊരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഒരു ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള അൻവറായിരുന്നു എൻ്റെ ഗൂഗിൾ മാപ്പ്. ഡ്രൈവിംഗ് അദ്ദേഹത്തിന് അറിയില്ല, എന്നാലും അദ്ദേഹത്തിന് കത്തനിലെ എല്ലാ പോക്കറ്റ് റോഡും കാണാപ്പാടുള്ളൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ആളുമായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടുപോയി. അൻവറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ GPS എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നത്. അൻവറിനെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുബൈറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും കുറച്ച് പേരുണ്ടാവും അല്ലേ, വഴികളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ കൂടി നമ്മൾ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ഒരു മെസ്സേജ് കൂടി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ജാഫറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹൈ റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ ദിവസത്തിൻ്റെ ഒരു സന്തോഷമാണ് ആൾ പങ്കുവച്ചിട്ടുള്ളത്. ഭിന്നശേഷി കുട്ടികൾ മാത്രം പഠിക്കുന്ന ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ ജനകീയ സ്ഥാപനമായിട്ടുള്ള SAKADEMY സ്കൂളിൽ ഇന്നലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളൊക്കെ നടന്നു. അവിടെയുള്ള മക്കളെ ഇതുപോലെ ഒരുക്കി മനോഹരമാക്കി ഒരു പരേഡും പ്രോഗ്രാമും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനും സ്റ്റാഫിനും 1000 നന്ദി അറിയിക്കുന്നു. SAKADEMY സ്കൂളിലെ എല്ലാ അംഗങ്ങൾക്കും കുട്ടികൾക്കും റേഡിയോ സുനോയുടെയും കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മോൻ മുഹമ്മദ് റബീഹിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. മോന് ആശംസകൾ കൊടുക്കണം എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അക്കാഡമിക്കും അതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് മുഹമ്മദ് റബീഹിനുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇനിയും ഈ ദിവസത്തിൻ്റെ ചില സ്പെഷ്യൽ വിശേഷങ്ങൾ കൂടി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഒരു അതിഥി കൂടി നമ്മളുടെ കൂടെ വരുന്നതായിരിക്കും, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. അതിരൻ മൂവിയിലെ പാട്ട് വരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് അത്തം ചൊല്ലുകളെ കുറിച്ചൊക്കെ, ചെറിയൊരു ചൊല്ലിനെ കുറിച്ച് രാവിലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ദിനത്തിൽ നമ്മൾ ഓണത്തിനെ വരവേൽക്കുന്ന ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തം ചൊല്ലുകളെ കുറിച്ചും അത്തത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചു കൂടിയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാനും അറിയാനായിട്ടും ഒക്കെയുണ്ട്. അതിനായിട്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നത്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds Morning Safari.
0: Brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ദശരഥ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. ഷൈജു അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എന്റെ ഗൂഗിൾ മാപ്പ് ഹാഷിം ഒക്കെയാണ്. അൽഖോർ ദോഹ പച്ചവെള്ളം പോലെ അറിയുന്ന ആളാണ്, ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്, ആള് പണ്ട് ടാക്സിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷൈജു അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഷാംവിൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, ഒരു സുഹൃത്ത് ഖത്തറിലെത്തി ഉടനെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം വാങ്ങാനോ മറ്റോ തിരിച്ച് പുറപ്പെട്ട് അതേ സ്ഥലത്ത് തിരിച്ച് വീണ്ടും വന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാറാണ് പതിവ്, വഴി തെറ്റാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഷംവിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും വഴി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വഴി തെറ്റിപ്പോയതും വഴി കാട്ടിയായതും ഹ്യൂമൻ GPS ഒക്കെ പോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇന്ന് അത്തൻ ദിവസത്തിൻ്റെ സന്തോഷമാണ്, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു BGM ആയിരിക്കും നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുക. അങ്ങനെ ഓണത്തിന്റെ സന്തോഷങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു അത്തം ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത്തം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തം ചൊല്ലികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്, ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യാണ്. ഭവൻ സ്കൂളിൽ നിന്നും സീനിയർ മലയാളം അധ്യാപകനും ആക്ടിവിറ്റി കോർഡിനേറ്ററുമായിട്ടുള്ള ഷൈജു ധമനി അദ്ദേഹം നമ്മളുടെ കൂടെ എത്തുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. എന്തൊക്കെയാണ് ഈ അത്തം ദിനത്തിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് കൂടി ഒന്ന് നമുക്ക് കേട്ടറിയാം.
1: ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ ഓണം വരുന്നു എന്ന് മലയാളി ആദ്യമായി അറിയുന്നത് എപ്പോഴാണ്? അത് തിരുവോണ നാളിൽ അല്ല, അത് അത്തം എത്തുമ്പോഴാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഒരു പൂക്കളം തെളിയും, മുറ്റത്ത് പൂക്കൾ നിരക്കും, പൂവിളികൾ ഉയരും, കുട്ടികളുടെ മനസ്സിൽ ഓണത്തിന്റെ ആവേശം തുടങ്ങും, അടുക്കളയിൽ അമ്മമാരുടെ തിരക്കുകൾ പതുക്കെ ആരംഭിക്കും. അങ്ങനെ നോക്കുമ്പോൾ അത്തം ഒരു ദിവസം മാത്രമല്ല, ഓണത്തെ കാത്തിരിക്കുന്ന മലയാളികളുടെ മനസ്സിലെ ആദ്യത്തെ സന്തോഷമാണ് അത്തം. പഴമക്കാർ പറയാറുണ്ട് അത്തം പത്തോണമെന്ന്. അത്തം മുതൽ 10-ാം ദിവസം തിരുവോണം എന്നാണല്ലോ. അത്തത്തിന്റെ ദിവസം അല്ലെങ്കിൽ അത്തം നാളിൽ ആദ്യമായി പൂക്കളം ഇട്ടു തുടങ്ങും. ഓരോ ദിവസം കഴിയുന്തോറും പൂക്കളം കുറച്ചുകൂടി വലുതാകുന്നു. അതോടുകൂടി ഓണത്തിന്റെ പ്രതീക്ഷയും കുറച്ചുകൂടി കൂടിക്കൂടി വരുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, 2026 അത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ചിങ്ങമാസത്തിലെ ആദ്യത്തെ ദിവസമാണ് അത്തം വരുന്നത്. പക്ഷെ ഈ വർഷത്തെ അത്തം കർക്കിടകം 31-ാം തീയതിയാണ്, അതായത് ഇന്നാണ്. കർക്കിടകത്തിന്റെ അവസാന ദിവസം അത്തം എത്തുന്നു, അതിന്റെ പിറ്റേ ദിവസം ചിങ്ങമെത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കർക്കിടകം വിട പറയുന്ന ദിവസം അത്തം എത്തുന്നു, അത്തം പൂക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം ചിങ്ങം പിറക്കുന്നു. ഒരു വാതിലിന്റെ ഒരു വശത്ത് കർക്കിടകം, മറുവശത്ത് ചിങ്ങം. അതിനിടയിൽ ഓണത്തിന്റെ ആദ്യ പൂവായി അത്തം കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അത്തത്തെ നമുക്കൊരു മാറ്റത്തിന്റെ പ്രതീകമായി കൂടി കാണാം. ചിങ്ങമാകട്ടെ പുതിയ തുടക്കങ്ങളുടെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും കാലമാണ്. ഈ രണ്ട് കാലങ്ങൾക്കിടയിൽ അത്തം നമ്മോട് പറയുന്ന പോലെ പുതിയ പ്രതീക്ഷകളെ വരവേൽക്കൂ.
0: അങ്ങനെ പുതിയ പ്രതീക്ഷകളെ വരവേറ്റുകൊണ്ടാണ് ഈ ഒരു അത്തം ദിനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൂടെ അത്തം ദിനത്തിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ചൊല്ലുകളും ഉണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും കേൾക്കാനായിട്ടൊക്കെ ഉണ്ട്. അതിനായിട്ട് കൂടി വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാട്ടിലേക്ക്, ഈ ഒരു പാട്ട് ഓണത്തിന്റെ ആ ഒരു ഫുൾ ഫീല് നമുക്കിങ്ങനെ തരുന്ന ഒരു പാട്ടാണല്ലേ ഓണപ്പാട്ടിനുള്ള പാട്ട്. ആ ഒരു പാട്ടിലേക്കാണ് നമ്മളിതാ മോർണിംഗ് സവാരിയിൽ ഈ ടൈമിൽ എത്തിയിട്ടുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം ഞെന്നിസ നിങ്ങൾക്കൊപ്പം.

0: ലൈവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan, you name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards. FN

0: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.
2: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: അത്തത്തിന്റെ സന്തോഷം നിറയുന്ന ദിവസമാണ് മോർണിംഗ് സവാരിയിൽ. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. ഞാനിങ്ങനെ പറഞ്ഞു വരുമായിരുന്നു അത്തം റിലേറ്റഡ് ആയിട്ട്. നമുക്കറിയാം, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഓരോ ദിവസങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ചൊല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അത്തം നോക്കി പോവുകയാണെങ്കിലും അത്തത്തിനും ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള, അത്തം ദിനവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചൊല്ലുകളുണ്ട്. ആ വിശേഷങ്ങൾ കൂടി പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ളത് ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നും സീനിയർ മലയാളം അധ്യാപകനും ആക്ടിവിറ്റി കോർഡിനേറ്ററുമായിട്ടുള്ള ഷൈജു ധമനി, അദ്ദേഹമാണ് നമ്മളുടെ അടുത്ത് ആ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത്.
6: അത്തത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ മനോഹരമായ കുറേയേറെ ചൊല്ലുകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പരിചിതമായ ഒന്നിരണ്ണം പറയാം. ഒന്ന്, അത്തം കറുത്താൽ ഓണം വെളുക്കും. അത്തം ദിവസം മഴയോ ഇരുണ്ട കാലാവസ്ഥയോ ഉണ്ടായാൽ ഓണക്കാലത്ത് തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാകുമെന്ന പഴമക്കാരുടെ കാലാവസ്ഥാ നിരീക്ഷണമാണ് അത്തം കറുത്താൽ ഓണം വെളുക്കും എന്ന ചൊല്ലിലുള്ളത്. മറ്റൊരു ചൊല്ല് അത്തം 10 പൊന്നോണം എന്നാണ്. നമുക്ക് ഏറെ പരിചിതമായ ഒരു ചൊല്ലാണിത്. അത്തം മുതൽ 10 കാത്തിരിപ്പിനൊടുവിലെത്തുന്ന ഒരു സന്തോഷത്തിന്റെ പേരാണ് പൊന്നോണം. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തത്തിന് നമ്മൾ നൽകേണ്ട മറ്റൊരർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരുമ എന്നാണ്. പൂക്കളത്തിൽ നമ്മളിടുന്ന ഓരോ പൂവും വ്യത്യസ്തമാണ്, നിറം വ്യത്യസ്തമാണ്, മണം വ്യത്യസ്തമാണ്, രൂപവും വ്യത്യസ്തമാണ്. പക്ഷെ അവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴുള്ള പൂക്കളം എത്ര മനോഹരമാണ്. നമ്മുടെ സമൂഹവും അങ്ങനെയല്ലേ? വ്യത്യസ്തരായ മനുഷ്യർ, വ്യത്യസ്തമായ ജീവിതങ്ങൾ, പക്ഷെ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ നാട് മനോഹരമാകുന്നത്. അതുകൊണ്ട് ഈ അത്തം നമുക്ക് ഒരു പൂക്കളം കൂടി ഒരുക്കാം. മുറ്റത്ത് മാത്രമല്ല, മനസ്സിലും. എല്ലാവർക്കും അത്തമാശംസകൾ. മനസ്സിൽ ഓണം നിറയട്ടെ.
5: തീർച്ചയായിട്ടും മനസ്സിൽ ഓണം നിറയുന്ന സമയം തന്നെയാണ് അത്തം എന്ന് പറയുന്ന നാളിൻ്റെ, അല്ലെങ്കിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മളിങ്ങനെ ഇന്നത്തെ ദിവസം ഇന്ന് സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഫാൻസിൻ്റെ മെസ്സേജ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ അക്ഷമരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ തിരുവോണ വിശേഷങ്ങൾ, അല്ലെങ്കിൽ തിരുവോണ തോണിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ, മോർണിംഗ് സവാരിയിലൂടെ നമ്മളൊരു തോണിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന പോലെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ ഓണ ദിവസങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി വിശേഷങ്ങളായിരിക്കും നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഫാൻസ് കുറച്ച് നേരത്തേക്കൊന്ന് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ പെട്ടെന്ന് നമ്മുടെ സൂചനകളുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതിനു മുൻപ് ജലോത്സവം മൂവിയിലെ പാട്ടുകൂടി വരുന്നു.

ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി. റേഡിയോ സുനോ 91.7 കെ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. നമ്മുടെ ഹൈഡൻ സിക്കറൊക്കെ ചോദിക്കുന്നത് എവിടെ പോയി, ചോദ്യം കാണുന്നില്ലല്ലോ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ അധികം അങ്ങോട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് സൂചനകൾ തരാം എന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് സൂചനകളിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ, അധികം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സമ്മാനങ്ങളൊക്കെ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചില സൂചനകളാണ് ഞാൻ ഇന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിൽ. ചിലപ്പോൾ ഈ ഒരൊറ്റ സൂചനയിൽ തന്നെ നിങ്ങൾക്ക് സിനിമ മനസ്സിലാവും കേട്ടോ. ഓക്കെ, വേഷമണി അമ്മാൾ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. വേഷമണി അമ്മാൾ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. 2002 റിലീസായ സിനിമയാണിത്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിമ്പിളാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ വളരെ സിമ്പിളാക്കിയിട്ടാണ് സൂചനകൾ എടുത്തിരിക്കുന്നത്. വേഷമണി അമ്മാൾ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. 2002 റിലീസായ സിനിമയാണ്. കറക്റ്റാണ് ഹരീഷെ, കറക്റ്റാണ്, പോരട്ടെ. എല്ലാവരുടെയും ഉത്തരങ്ങൾ വരുന്ന കാണാനൊരു സന്തോഷം. രവീന്ദ്രൻ മാസ്റ്ററാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ചിലപ്പോൾ ഈ ഒറ്റ സൂചനയിലൂടെ നിങ്ങൾക്ക് സിനിമ മനസ്സിലായിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വേഗം മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് സമ്മാനങ്ങളും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഞാനൊന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടുകൂടിയാണ് കുറച്ച് നമുക്ക് സിമ്പിളായിട്ട് അങ്ങോട്ട് സൂചനകളിലൂടെ പോകാമെന്ന് വിചാരിച്ചത്. ഒന്നുകൂടി പറയുന്നു, വേഷമണി അമ്മാൾ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. 2002 റിലീസായ മൂവിയാണ്. രവീന്ദ്രൻ മാസ്റ്ററാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മോർണിംഗ്, ഞാൻ നാട്ടിൽ നിന്നാണ്. റഫീഖ്, ഓക്കെ, നമ്മുടെ റഫീഖ് നാട്ടിലാണ്. അപ്പം നാട്ടിൽ നിന്ന് കേട്ടിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നാട്ടിൽ എവിടെയാണ്, എങ്ങനെയാണ് നാട്ടിലെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ്, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫാമിലിയിലെ എല്ലാവരുടെയും, വീട്ടിലെല്ലാവരുടെയും പ്രത്യേകം നമ്മളുടെ അന്വേഷണങ്ങൾ പറയൂ കേട്ടോ റഫീഖ്. ഓക്കെ ഓക്കെ, വിപിൻ കറക്റ്റാണ്, കറക്റ്റാണ് വിപിൻ. കൺഫ്യൂഷൻ വേണ്ട, റൈറ്റ് ആൻസറാണ്. എനിക്കിന്ന് ഇന്ന് ആരും തെറ്റുത്തരം അയച്ചിട്ടില്ല കേട്ടോ. ഇതുവരേക്കും ആർക്കും ഒരു റോങ് ആൻസർ ഇവിടെ വന്നിട്ടില്ല. എല്ലാവരും കറക്റ്റായിട്ടാണ് അയച്ചിരിക്കുന്നത്. ആർക്കും അത് ആ മൂവിയുടെ പേര് തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, നമുക്ക് അധികമൊന്നും വേണമെന്നില്ല, നമ്മുടെ മനസ്സിലാ ക്യാരക്ടർ അങ്ങനെ നിൽക്കും. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വേഗം ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. വിനീത് ശ്രീനിവാസൻ പാടിയ സച്ചിൻ എന്ന മൂവിയിലൊരു നല്ല പാട്ടുണ്ട് കേട്ടോ, കാറ്റിൽ പൂങ്കാറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു നല്ല പാട്ടാണ്. ആ പാട്ടുകൂടി നമ്മൾ ഇതാ കേൾക്കുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞെന്നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. Call 7136-6448.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
6: Morning Safari.
7: Only on Radio Suno

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 കഴിഞ്ഞ് 30 ആണ്. എന്താ രസം, എല്ലാവരുടെയും റൈറ്റ് ആൻസർ മാത്രം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. മോർണിംഗ് സവാരി വിശേഷങ്ങളിലെ നമ്മുടെ ഹൈഡൻ സീക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സൂചനകളിലൂടെ നമ്മളിങ്ങനെ പോവുകയായിരുന്നു. സൂചനകൾ ഇങ്ങനെയാണ്, ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും ഉത്തരങ്ങൾ അയക്കാം, നിങ്ങളെ കാത്ത് സമ്മാനങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്. വേഷമണി അമ്മാൾ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. 2002 റിലീസായ സിനിമയാണിത്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്ററാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ. അതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. മെട്രോ ലിങ്ക് M304 ബസ് റൂട്ടിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൻകാല്, തുമ്മൽ സനീം എന്നീ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന M304 മെട്രോ ലിങ്ക് ബസ് ഇനി മുതൽ നമ്മുടെ സ്പോർട്സ് സിറ്റി സ്റ്റേഷനിലെ എക്സിറ്റ് 5 നിന്നായിരിക്കും സർവീസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് August 16 ഞായറാഴ്ച മുതലാണ് ഈ ഒരു പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യം ദോഹ മെട്രോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദോഹ മെട്രോൻ്റെ ഇൻസ്റ്റാ പേജിലേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് വലിയൊരു ആഘോഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ മൊത്തത്തിലൊരു ഒരു ആഘോഷ വൈബിലാണ്, ആഘോഷ മൂഡിൽ തന്നെയാണ് അല്ലേ.
6: New partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
7: Gifting partner Daiso Japan, you name it, we have it.
6: And
7: Doha Center, shop more, pay less.
8: Old Airport Road, Doha and Alcor.
7: Call 70222525.
6: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
9: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: അങ്ങനെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടികളെ ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും അറിയാലല്ലേ, വളരെ സിമ്പിളാണ്. നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക, suno.qa.com നിങ്ങൾ വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബാക്ക് ടു സ്കൂളിന്റെ രജിസ്ട്രേഷൻ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ കുട്ടിയുടെ പേരും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. സ്കൂൾ നെയിമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് പെട്ടെന്ന് രജിസ്ട്രേഷൻസ് ഒക്കെ പെട്ടെന്നായിരിക്കും ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ കുട്ടികളെയും ഈ ഒരു ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച് ഒരുപാട് സമ്മാനങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള വലിയ വലിയ അവസരങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നമ്മളുടെ suno.qa എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോയിക്കോളൂ. അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ആ ഒരു ലിങ്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുത്തോളൂ. ആ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്ന് വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ആ ലിങ്ക് അയച്ചു തരികയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ചെന്നൈ ബീറ്റ്സ്.
1: Chennai Beats. Tamil head of the hour. In the art of podumakkulanda.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: രാജാതിരാജ മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ഒരു അപ്ഡേറ്റ് കൂടി ഒന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തി പോകേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളൊക്കെ ഓൾറെഡി ഒരു പക്ഷേ വായിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. ഖത്തർ പോസ്റ്റ് വഴി ഇന്ത്യയിലേക്ക് പണം അയക്കാം എന്നുള്ള അപ്ഡേറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ തീർച്ചയായും ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനായിട്ടുള്ള ഖത്തർ പോസ്റ്റിൻ്റെ പുതിയ മണി ട്രാൻസ്ഫർ സേവനത്തെക്കുറിച്ചിട്ടാണ്. ഇന്ത്യൻ പോസ്റ്റ്, യൂണിവേഴ്സൽ പോസ്റ്റ് യൂണിയൻ എന്നിവയുമായി സഹകരിച്ചാണ് ഈ ഒരു പുതിയ സേവനം അവതരിപ്പിച്ചിരിക്കുന്നത്. പോസ്റ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ഖത്തറിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റുകൾ കൂടി നൽകിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ സൂചനകളിൽ നിന്നും ഉത്തരങ്ങൾ. സൂചന ഞാൻ ആദ്യം പറയാം. വേഷമണി അമ്മാൾ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. 2002 റിലീസായ സിനിമയാണിത്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് രവീന്ദ്രൻ മാസ്റ്ററാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആരും തെറ്റുത്തരം അയച്ചിട്ടില്ല. എല്ലാവരും നല്ല കുട്ടികളായിട്ട് റൈറ്റ് ആൻസർ മാത്രമാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് എന്നാണ് ഇതുവരെയുള്ള വിശ്വാസം. അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാവരുടെയും പേരുകളിലേക്ക് ഒന്ന് പോവാണ്. ഹരീഷ് ആയിരുന്നു ആദ്യം അയച്ചത്, ഹരീഷിന് റൈറ്റ് ആൻസർ. കൂടെ തന്നെ ഷാനിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ലിജോ എബ്രഹാം, അതുൽ കൃഷ്ണ, നസീമിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. റിയാസ്, അജി, അജീഷ് കൊട്ടാരക്കര, ഫരീസാദ്, വിപിൻ, അൻസൽ ഹബീബ്, സുബൈർ, ലിൻറ്റോ കെ ഡി, നിർമ്മലിൻ്റെ റൈറ്റ് ആൻസർ, ഫിലിപ്പ് ജോസ്, ജസ്റ്റേച്ചി, ഫെബിൻ സേവിയർ, സുബൈ സാബു, ബുഷ, ഷാസ്, റാഫിയ അഷ്റഫ്, സമീഹയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജസീന റൈറ്റ് ആൻസർ അയക്കുന്നു. ആഷിഖ് പി, അക്കുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. കീർത്തിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഫിദയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജിയോ ബാബു റൈറ്റ് ആൻസർ അയച്ചു. ഇഫ്തിഹാറുദ്ദീൻ, നജീബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അൻഫാൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റബീബ റൈറ്റ് ആൻസറാണ് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. സുർമി ഷഹീദ മെസ്സേജ് ഉണ്ടായിരുന്നു. സനൽജിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും അങ്ങനെ എന്താ പറയുക, എല്ലാവരും കറക്റ്റായിട്ട്, ആരും തെറ്റായിട്ട് അയച്ചില്ല. അതാ ഫാരസും അയച്ചു, ഫാരസ് ഇപ്പാണ് അയച്ചത്. പക്ഷേ കറക്റ്റായിട്ട് തന്നെ എല്ലാവരും ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ സൂചനകളിൽ നിന്നും ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറായതുകൊണ്ട് നമുക്കങ്ങോട്ട് മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഷിഹാബുദ്ദീൻ ദാ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. യഷ്മായയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നന്ദനം തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ചില സിനിമകളുടെ എന്താ പറയുക, ടിക്കറ്റുകളൊക്കെ നമ്മളെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ ഒരു സൂചനയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ആ ഒരു സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതായിരിക്കും. ഖലീഫ മൂവിയൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എന്തായാലും അതിനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 16 ഞായറാഴ്ച ദിവസം, അത്തം തുടങ്ങിയ ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഓണത്തിൻ്റെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറയാൻ പോകുന്ന ദിവസം. നിങ്ങളുടെ ലൈഫിലെയും മനോഹരമായൊരു ഡേ ആയിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോർണിംഗ് സവാരിയിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് പൊന്നോണം എം ജി ലൈവിന് വേണ്ടിയിട്ട്. സെപ്റ്റംബർ 4 QNCC വെച്ചിട്ടായിരിക്കും ഈ ഒരു അതിഗംഭീര തകർപ്പൻ ഇവൻ്റ് നമ്മൾ കാണാനും ആസ്വദിക്കാനുമായിട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ വേഗം സ്വന്തമാക്കിക്കോളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. നന്ദനം സിനിമയിലെ പാട്ട് തന്നെ തന്നുകൊണ്ടാണ് വേഗം സ്വന്തമാക്കിക്കോളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. നന്ദനം സിനിമ

0: ഹലോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സ്നോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center. Shop more, pay less.

0: This is home delivery only on Radio Suno 91.7 FM. Suno updates.
1: Suno updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനായി ഖത്തർ പോസ്റ്റ് പുതിയ മണി ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചു. ഇന്ത്യ പോസ്റ്റ്, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ സേവനം അവതരിപ്പിച്ചത്. പോസ്റ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ഖത്തറിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാം. UPI സംവിധാനമാണ് സേവനത്തിനായി ഉപയോഗിക്കുന്നത്. മെട്രോലിങ്ക് M304 ബസ് റൂട്ട് സർവീസിൽ മാറ്റങ്ങൾ വരുത്തിയതായി അധികൃതർ. ഐൻ ഖാലിദ്, ഉമ്മൽ സനീം എന്നീ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന M304 മെട്രോലിങ്ക് ബസ് ഇനി മുതൽ സ്പോർട്സ് സിറ്റി സ്റ്റേഷനിലെ എക്സിറ്റ് 5 നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. ഇന്നു മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് ദോഹ മെട്രോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. മഴ സമയങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളുമായി പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും ഡ്രെയിനേജ് സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നടപടികൾ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ 134 പന്തിൽ നിന്ന് സെഞ്ചുറി തികച്ച ദേവ്ദത്ത് പടിക്കൽ തന്റെ കരിയറിലെ കന്നി ടെസ്റ്റ് സെഞ്ചുറി സ്വന്തമാക്കി.
0: Suno updates.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: കൃത്യസമയം പറയുകയാണെങ്കിൽ ഇപ്പൊ 10 കഴിഞ്ഞ് 4 ആയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം, കലി, വണക്കം, സുപ്രഭാതം. ഓഗസ്റ്റ് 16 ഞായറാഴ്ച ദിവസമാണ്. ഹോം ഡെലിവറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് 10 കൂടിയാണ്. അത്തത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നിസ രാവിലെ പറഞ്ഞിരുന്നു. 10 കൂടി ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും വലിയ ആഘോഷമാണ് നാട്ടിൽ. ഇപ്പം തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അത്തച്ചമയ ഘോഷയാത്ര. ഞാൻ സത്യത്തിൽ അതിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 4 അത്തച്ചമയം ഒരിക്കലും മുടക്കാറില്ല. ആ ഘോഷയാത്രയും പ്രൗഢഗംഭീരമാണ് ആ ഒരു ഘോഷയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഒരു നൊക്ലാച്ചിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ അത്തച്ചമയം കാണണമെന്ന് നീ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് നേരെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് എറണാകുളം, തൃപ്പൂണിത്തുറ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അത് ഒരുപാട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൻ്റെ പ്രൗഢഗംഭീരമായ അത്തച്ചമയ ഘോഷയാത്ര അങ്ങ് തൃപ്പൂണിത്തുറ നഗരിയിൽ, ആ രാജനഗരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എത്ര അകലെയാണ് എന്നുണ്ടെങ്കിലും ഓണം വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളും ഓർമ്മകളും എല്ലാം നാട്ടിലേക്ക് പോകും. ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് ചിന്തിക്കാനുണ്ടാവും, ഒരുപാട് ഓണം ഓർമ്മകളുണ്ടാവും. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ വളരുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ സംഘടനകളും അസോസിയേഷനുകളും പ്രാദേശികമായിട്ടുള്ള ചെറുതും വലുതുമായ സംഘടനകളെല്ലാം ചേർന്ന് ഓണാഘോഷങ്ങൾ കൊണ്ടുവരികയും അത് പുതിയ കുഞ്ഞുങ്ങളിലേക്കും പുതിയ തലമുറയിലേക്ക് നമ്മൾ കൈമാറി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും റേഡിയോ സുനോ 91.7 FM ഈ തവണ ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും ഞങ്ങളും പറയാണ്, നല്ലോണം നിങ്ങൾ കേട്ടോണം. എന്താണ് ഈ 10 നല്ലോണം നിങ്ങൾ കേട്ടോണം. അപ്പം നമ്മളിങ്ങനെ ഒരു പേര് കൊടുത്തു, നല്ലോണം കേട്ടോണം. എല്ലാവർക്കും അറിയാം റേഡിയോ സുനോയുടെ ഓണപരിപാടികളുടെ എല്ലാത്തിൻ്റെയും പേരെന്ന് പറഞ്ഞാൽ സുനോ പൊന്നോണമാണ്. അപ്പോൾ ഈ സുനോ പൊന്നോണം നല്ലോണം കേട്ടോണം എല്ലാവരും. അപ്പം ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു പാട്ടൊരുക്കി. നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ സംഗീത സംവിധായകരും എഴുത്തുകാരും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് പാട്ട് എഴുതാനോ പാട്ട് പെട്ടെന്ന് അത് സംഗീതം നൽകി വരാനോ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ എബിൻ ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറാണ്, സിംഗർ കൂടിയാണ്. എബിനാണ് വരികൾ എഴുതിയത്. അതിനുശേഷം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വിനായക്, അദ്ദേഹം അത് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു വിത്ത് AI സഹായത്തോടു കൂടിയിട്ട്. അപ്പോൾ ആ പാട്ടൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. അവരെ ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ രണ്ടുപേരെയും കൊണ്ടുവരുന്നുണ്ട്, ഷോയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആദ്യം ഈ 10 ദിവസത്തിൽ നല്ലോണം കേട്ടോണം ടൈറ്റിൽ മ്യൂസിക്.

നല്ലോണം കേട്ടോണം, പൊളിച്ചോണം ഈ ഓണം. ഇപ്പൊ എന്തായാലും ഈ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാനത് വിനായകനെ അഭിനയൊക്കെ അറിയിക്കുന്നതായിരിക്കും. നല്ലോണം കേട്ടോണം ടൈറ്റിൽ സോങ് ആണ് കേട്ടത്. എന്തായാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമ്മൾ പോവാണ്. സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan, you name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

ഓർഡിനറി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നല്ലോണം കേട്ടോണം പാട്ടുകൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അൻസലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇഫ്തിഹാദിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, പാട്ട് ഷെയർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ, ഇപ്പം എനിക്ക് അനീഷ് മെസ്സേജ് അയച്ചാൽ പോലെ റീൽസ് പൊളിക്കുമല്ലോ, റീൽസിന് പറ്റിയ പാട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ട്. തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നല്ലോണം കേട്ടോണം പാട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹോം ഡെലിവറി വിശേഷങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒറ്റയ്ക്കാവുമ്പോൾ മൈൻഡ് ആക്കാതെ പോകരുത്. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ഏത് പ്രദേശത്താണെങ്കിലും ഒരു മെസ്സേജ് അയച്ചോളൂ. ചിലപ്പോൾ എവിടെ നിന്ന് കേൾക്കുവാണെങ്കിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചോളൂ, ഒരു ഗുഡ് മോർണിംഗ് സന്ദേശം. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നല്ല നല്ല സന്ദേശങ്ങൾ, നല്ല കാഴ്ചകൾ, മനോഹരമായ ചിന്തകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഹോം ഡെലിവറിയിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, 500-00917 500-00917 എന്ന നമ്പറിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഈ വീക്കെൻഡിലെ ഉറക്കമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? സാധാരണ വീക്കെൻഡ് ആകുമ്പോഴാണല്ലോ. ഇപ്പോൾ വെള്ളി ശനി അവധിയുള്ളവരാണെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് വെള്ളിയാഴ്ച അടിച്ചുപൊളിച്ച് കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശനിയാഴ്ചത്തേക്കാണ് മാറ്റി വയ്ക്കുക. ശനിയാഴ്ചയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? ഞാനേ ഒരു റിപ്പോർട്ട് വായിച്ചു, അപ്പം അതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ട്, സ്ട്രെസ് ആവാം, പല പ്രശ്നങ്ങൾ കൊണ്ട്, പേഴ്സണൽ പ്രശ്നങ്ങളാവാം, ഓഫീസിലെ പ്രശ്നങ്ങളാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നം ഉണ്ടായേക്കും. ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ. നന്നായിട്ട് ഉറങ്ങാറുണ്ടോ? ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ, അതായത് ഉറങ്ങാൻ കിടക്കുന്നു, ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഉറക്കത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ആ ഒരു തരംഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ പോകുന്നുണ്ടോ? നല്ല ഉറക്കം, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഉറക്കം, അല്ലെങ്കിൽ ഇടയിൽ ഞെട്ടി എണീക്കാത്ത ഉറക്കം കിട്ടാറുണ്ടോ? അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഇനി പറയുന്നത് നിങ്ങൾ എന്തായാലും കേൾക്കണം. കാരണം എന്താന്ന് വെച്ചാൽ, അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ആ റിപ്പോർട്ടിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ്, ഗൾഫുകാരുടെ പടം വരവേൽപ്പ് മൂവിയിലെ പാട്ടിലേക്ക്, ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദം.

0: നാടുവാഴികൾ മൂവിയിലെ പാട്ട്. ആ പാട്ടിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഏത് സമയം ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, ഏർലി മോർണിംഗ് ആയിക്കോട്ടെ, ഏത് സമയത്തായാലും ആ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്സും ഒരു എനർജിയും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നല്ലൊരു ഉറക്കമൊക്കെ ഇല്ലേ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചു വരുമായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ നമുക്കൊക്കെ പല സാഹചര്യങ്ങളുണ്ടാവും, സ്ട്രെസ് ആവാം, അതല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും നല്ല ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പുതിയ പഠനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു റിപ്പോർട്ടാണത്. അതായത് നമ്മുടെ മുറിയിലെ തന്നെ ചെറിയ മാറ്റങ്ങൾ നമ്മളായിട്ട് തന്നെ വരുത്തിയാൽ നല്ലൊരു ഉറക്കത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ചൂടും തണുപ്പും ലഭിക്കുന്ന കാര്യം. അതായത് ശരീരത്തിന് ശരിയായ ഉറക്കത്തിന് ഏറ്റവും നല്ലത് പ്രകൃതിദത്തമായ ചൂടും തണുപ്പും ഒക്കെ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ഉറങ്ങാനായിട്ട് നമ്മുടെ ശരീരം തയ്യാറെടുക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ താപനില കുറയും. എന്നാൽ ഈ സമയത്ത് മുറിയിലെ താപനില കൂടുതലാണെങ്കിൽ ശരീരം തണുക്കാൻ കൂടുതൽ സമയമെടുക്കും, അത് ഉറക്കത്തെ വൈകിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും ഇവിടെ എ സി ഉപയോഗിച്ച് തന്നെയാണ് ഉറങ്ങാനായിട്ട് കിടക്കുന്നത്. അപ്പോൾ 18 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഉറങ്ങാൻ ഏറ്റവും നല്ലത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ താപനിലയിലേക്ക് എ സിയും അല്ലെങ്കിൽ കൂളറും ഒക്കെ ഉപയോഗിച്ച് കിടപ്പ് മുറികളെ എത്തിച്ചാൽ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, അതിന് വേറെ 2-3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ എ സിയുടെ തണുപ്പോ അല്ലെങ്കിൽ നമ്മളുടെ ബെഡിൻ്റെ മെറ്റീരിയലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാട്ടോ. ചില ബെഡിലൊക്കെ കിടന്ന മേലുവേദന നമ്മളത് ചിലപ്പോൾ ബെഡ് മാറ്റിയാൽ നമ്മുടെ ബോഡി പെയിനൊക്കെ മാറ്റും, മാറി കിട്ടിയേക്കാം, പക്ഷെ നമ്മളത് പലപ്പോഴും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റുകൾക്കും വലിയ റോളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അല്പം കട്ടിയുള്ള ബ്ലാങ്കറ്റിൻ്റെ ഭാരം ശരീരത്തിനെ ഉറക്കത്തിലേക്ക് പെട്ടെന്ന് നയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വെളിച്ചത്തിനും ശബ്ദത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട് ഉറക്കത്തെ കണക്റ്റ് ചെയ്തുകൊണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പായിട്ട് മറ്റൊരു വലിയ വിശേഷത്തിലേക്ക് എത്താനായിട്ടുണ്ട്.
1: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് MG ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
0: നമ്മുടെ MG അണ്ണൻ നമ്മുടെ ഖത്തറിലേക്ക് വരികയാണ്. 4 September QNCC വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്കൈ മീഡിയ ആണ് ഈ പ്രോഗ്രാമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. സ്കൈ മീഡിയയുടെ പൊന്നോണം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ MG അണ്ണൻ ഖത്തറിലേക്ക് എത്തുന്നു എന്നുള്ളത്, 4 September. അപ്പോൾ എന്തായാലും എല്ലാവരും ടിക്കറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് അല്ലെങ്കിൽ സ്കൈ മീഡിയ ആളുകളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ എത്തിച്ച് തരികയും ചെയ്യും. അപ്പോൾ പ്ലാറ്റിന ലിസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റുകൾ സ്വന്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് MG അണ്ണൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ MG അണ്ണൻ്റെ ഒരു പാട്ട് തന്നെ കേൾക്കണ്ടേ, അതും ഈ ഫീല് ഈ മൂഡ്. ദശരഥ മൂവിയിലെ മനോഹരമായ ഗാനം. സമയം 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ്, ഞായറാഴ്ച ദിവസം, August 16. കേട്ടുകൊണ്ടേയിരിക്കുന്നു ഹോം ഡെലിവറി, കൂടെയുണ്ട് അപ്പുണ്ണി.

0: FM. Qatar's favorite radio station.
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ചെന്നൈ ബീറ്റ്സ്.
5: Head of the hour. In the art of Podumakulanda.

തുള്ളാതെ മനവും തുള്ളും. ഈ സിനിമയൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് നൊസ്റ്റാൾജിയെ കൊടുക്കും. ഈ പാട്ടാണെങ്കിലും ശരി, എത്രയോ തവണ റിപ്പീറ്റഡ്ലി കേൾക്കുന്ന ഒരു പാട്ടാണല്ലേ. ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പം നല്ല രീതിയിൽ എങ്ങനെ ഉറങ്ങണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ ഉറങ്ങാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ച് വന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ റൂമും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റ്, നമ്മുടെ മെത്ത, ഇതിനൊക്കെ ഒരുപാട് കണക്ഷൻ ഉണ്ട്. നമ്മൾ എത്ര സ്ട്രെസ്ഫുള്ളാണെങ്കിലും വന്ന് കിടന്നാൽ ഉറങ്ങാൻ സാധിക്കണം. അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിയിൽ ഒരുക്കേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ സെറ്റപ്പിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടത് എന്ന് പറയുന്നത് പോലെ തന്നെ, നമുക്കറിയാം പ്രകൃതി ഇരുട്ടിലേക്ക് നീങ്ങുന്ന സമയത്താണ് നാം ഉറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കിടപ്പ് മുറിയിലൊക്കെ രാത്രി ഉത്സവപ്പറ പോലെ വെളിച്ചവിട്ടാൽ നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമല്ലാട്ട് ആ വെള്ളം, അത് വെളിച്ചം വളരെ കുറയ്ക്കുകയും അത് മാത്രമല്ല അത് ജനലിൻ്റെ ഉള്ളിലൂടെയൊക്കെ വരുന്ന എല്ലാ വെള്ളങ്ങളും, അല്ലെങ്കിൽ എന്താ വെള്ളം വെള്ളം തന്നെ വെളിച്ചങ്ങളും നമുക്ക് അത് മറയ്ക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, നൗഫൽ അലി അദ്ദേഹം തോന്നുന്നു, ഞാൻ നോക്കട്ടെ പേരൊന്നുകൂടെ നോക്കട്ടെ, അതെ നൗഷാദ് അലി വയനാട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മൊബൈൽ ഫോൺ മുറിയിൽ നിന്ന് മാറ്റി വെച്ചാൽ തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ മൊബൈലിൻ്റെ സ്ക്രീനിലെ ചെറിയ വെളിച്ചം, അല്ലെങ്കിൽ മൊബൈൽ ചാർജറിലെ വെളിച്ചം, അതല്ലെങ്കിൽ LED ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന വെളിച്ചമൊക്കെ, അതൊക്കെ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, അപ്പോൾ ഇരുട്ടിൽ, പൂർണ്ണമായ ഇരുട്ടിൽ നമ്മൾ കിടന്ന് ഉറങ്ങുകയും പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും കഴിവതും ആ ജനലൊക്കെ ഒന്ന് തുറക്കാൻ ശ്രമിക്കണം. ആ വെളിച്ചം അകത്തേക്ക് കടത്തിവിടാനും ശ്രദ്ധിക്കണം. രാവിലെയുള്ള വെളിച്ചം ഒരു ദിവസം മുഴുവൻ നമുക്ക് ഊർജവും ഉന്മേഷവും നൽകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് വെളിച്ചത്തെ പോലെ തന്നെ ശബ്ദം. നമുക്ക് എല്ലാ ശബ്ദങ്ങളും നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നു ഒന്നുമല്ല. ഇപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മൾ കിടക്കുന്ന മുറിയുടെ വാതിലോ ജനലോ കൊട്ടിയടയ്ക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ പുറത്തൂടെ പോകുന്ന വാഹനങ്ങളുടെ ഹോണടി ശബ്ദം, ഇതൊക്കെ നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, അതായത് ചെറിയ കാറ്റിൻ്റെ ശബ്ദം, ചില ആളുകളില്ലേ ഈ ACയുടെ മൂളിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്ന ആ ശബ്ദം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത്, അത് നല്ല ഉറക്കത്തിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ചെറിയ തോതിലുള്ള സംഗീതം, ഈ മെഡിറ്റേഷൻ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, മെഡിറ്റേഷൻ മ്യൂസിക്കുകളൊക്കെ നമ്മൾ ഫോർ സ്ലീപ്പിംഗ് എന്ന യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടൊരു സംഭവമുണ്ട്, മഴയുടെ ശബ്ദം, റെയിൻ സൗണ്ട് വെച്ചിട്ട് നോക്കിക്കേ, ചെറിയ തോതിൽ മഴ ഇങ്ങനെ അകലേന്ന് കേൾക്കുന്ന പോലെ ഒരു ഫീലുണ്ടെങ്കിൽ അതും നമ്മുടെ ഉറക്കത്തെ ഒരുപാട് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശബ്ദത്തിനും വെളിച്ചത്തിനും ബ്ലാങ്കറ്റിനും കാലാവസ്ഥയ്ക്കും തണുപ്പിനും ചൂടിനും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തയ്ക്കും ബ്ലാങ്കറ്റിനും ഒക്കെ നമ്മുടെ നല്ല ഉറക്കത്തെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രചോദനമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഗുണകരമാകുന്ന രീതിയിൽ ഒരു നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഒന്ന് ഷെയർ ചെയ്യാവോ? പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ചിന്തകൾ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാനുള്ളത്. അപ്പോൾ നല്ല ഉറക്കത്തിന് നിങ്ങൾ ചെയ്യുന്ന കാലങ്ങളായിട്ട് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. 500-00-917 500-00-917. ഇത് ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 48

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: സജ്നയുടെ ശ്രുതിയുടെ ഒക്കെ മെസ്സേജ് ഇപ്പൊ റിസീവ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ മോർണിംഗ് ഷോയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഹൈഡ് ആൻഡ് സീക്കിന്റെ ഉത്തരമാണ് ഇപ്പൊ ശ്രുതിയും സജ്ന കപൂർ ഈ രണ്ട് അക്കൗണ്ടിൽ നിന്ന് എത്തിയിട്ടുള്ളത്. നന്ദനം മൂവി ആയിരുന്നു. എനിവേ എന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നിരിക്കാം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു വന്നിരുന്ന കാര്യമുണ്ട്, കഴിഞ്ഞ മണിക്കൂറിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ചു വന്നിരുന്നത്. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതായത് ഫോൺ മാറ്റി വെക്കുന്നത്, അതോടൊപ്പം തന്നെ ഇപ്പം കലീൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, കിടക്കുന്നതിന് മുമ്പേ കാലുകൾ ചൂടുവെള്ളം കൊണ്ട് കഴുകുക. ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കിടക്കുന്നതിന് മുമ്പ് കാലുകൾ ചൂടുവെള്ളം കൊണ്ട് കഴുകിയാൽ നല്ല ഉറക്കം ലഭിക്കും. കലീൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് കേട്ടോ. അതുപോലെ തന്നെ ഓൺലൈനിലായിട്ട് മ്യൂസിക് ചെറുതായിട്ട് വെച്ച് കിടക്കും എന്ന് പറഞ്ഞിട്ടാണ് ഫാരിസ് തന്നെയല്ലേ മെസ്സേജ്, അതെ ഫാരിസിൻ്റെ മെസ്സേജ്, ഫാരിസ് അബ്ദുൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ചെറിയ മ്യൂസിക് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ശബ്ദം, വെളിച്ചം, വായുസഞ്ചാരം, ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ നല്ല ഉറക്കത്തിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ സഹായകരമാകുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു മണിക്കൂറിൽ. മണിക്കൂർ 11 കഴിയാണ് സമയം. ഓഗസ്റ്റ് 16 നമ്മൾ രാവിലെ അത്തച്ചമയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഓണവിശേഷങ്ങൾ പറഞ്ഞു വരുന്ന സമയത്തെ നമുക്ക് ഓണമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ നമ്മളതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ കുഞ്ഞു കുട്ടികളോട് പോലും ചോദിച്ചാൽ അറിയാൻ പറ്റാവുന്ന ഒരു പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പഠിപ്പിച്ചതിൻ്റെ തെറ്റാണോ ഞാൻ പഠിച്ചതിൻ്റെ തെറ്റാണോ എന്നെനിക്കറിയില്ല. എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഈ കാണം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയുന്ന സമയത്ത്, അതായത് നമ്മുടെ വീട്ടിൽ എന്ത് ഇപ്പം അടയ്ക്ക അല്ലെങ്കിൽ തേങ്ങ, നമ്മുടെ വീട്ടിൽ വിളയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഏത്തക്കുല, അതൊക്കെ വെട്ടി വിറ്റിട്ടാണെങ്കിലും ഓണം സെലിബ്രേറ്റ് ചെയ്യണം അന്നായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ നമ്മളൊക്കെ പഠിച്ചത്? അങ്ങനെയല്ലേ? പക്ഷേ കാണം എന്നാൽ പണയം വെച്ചോ വിറ്റോ ആണെങ്കിലും ഓണം കൊണ്ടാടിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വായിച്ച സംഭവമാണ്, ഇന്ന് പോരുന്ന സമയത്ത് വായിച്ച സംഭവമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നത്, അത് നമുക്കറിയാം സമൂഹത്തിലെ വലിയ ആഘോഷങ്ങളോ മാറ്റങ്ങളോ സാധാരണക്കാരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റുള്ളത് കണ്ടത് ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്ക് വെപ്രാളം. ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്ക് വെപ്രാളം. സംഭവം തിരുവോണത്തിന് തൊട്ട് തലേ ദിവസമായ ഉത്രാടം ഉച്ചയാകുമ്പോഴേക്കും ഓണത്തിനുള്ള അല്ലെങ്കിൽ സദ്യക്കുള്ള ഒരു തയ്യാറെടുപ്പും, അതായത് ഇപ്പോൾ പച്ചക്കറി വാങ്ങലാണെങ്കിലും ശരി, സദ്യ ഒരുക്കലാണെങ്കിലും ശരി, വീട് വൃത്തിയാക്കലാണെങ്കിലും ശരി, ആ അതിൻ്റെ വീട്ടമ്മമാർക്കുണ്ടാകുന്ന ഒരു ആദിയും തിരക്കും കൂടുമ്പോഴാണ് ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്ക് വെപ്രാളം എന്ന് പറയുന്നത്. മറ്റൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ, ഉണ്ടെങ്കിൽ ഓണം, ഉണ്ടെങ്കിൽ ഓണം പോലെ, അല്ലെങ്കിൽ ഏകാദശി. അപ്പം ഞാൻ അതിൻ്റെ അർത്ഥം ഇങ്ങനെ അന്വേഷിച്ച് പോയിപ്പോൾ കയ്യിൽ പണവും ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഓണം പോലെ ആർഭാടമായിട്ടത് ഉണ്ണാം, ഇല്ലെങ്കിൽ ഈ ഏകാദശിക്ക് വ്രതം എടുത്തിരിക്കുന്നത് പോലെ ആയിപ്പോകും അല്ലെങ്കിൽ പട്ടിണിയാകും, ഇതാണ് അവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും പഴഞ്ചൊല്ല അല്ലെങ്കിൽ പഴയ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ. ഞാൻ വെയിറ്റ് ചെയ്യാണേ. 5000917 എന്ന നമ്പറിലേക്ക്, 5000917 എന്ന നമ്പറിലേക്ക്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി.
2: This is
3: Radio Suno 91.7 FM.
2: Qatar's happiness frequency. Now available on Apple Podcast
3: and
2: Google Podcast. Qatar's Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
4: ഇത്തവണത്തെ ഓണം സംഭവമാകും.
5: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
4: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
5: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.
6: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ചെന്നൈ ബീറ്റ്സ്.
8: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസമാണ്. ഇപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓണത്തിന് മുമ്പേ എല്ലാവരും വെക്കേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഉണ്ട് ഓണം വെക്കേഷനും കൂടെ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്നുള്ള, ഓണം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം എന്തായാലും വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടീസിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുട്ടീസിനും വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക് എത്തുകയാണ്.
1: New partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner, Daiso Japan. You name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

ഓക്കെ, അപ്പോൾ ബാക്ക് ടു സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റേഡിയോ സുനോയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്യാൻ നോക്കിക്കോളൂ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്, വലിയ ഒരു തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. രജിസ്ട്രേഷന് പലർക്കും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചോളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബാക്ക് ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു, ഗ്യാദർ ചെയ്യുന്നു, ചില ഗെയിമുകളും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ അറിവ് അവർക്ക് അവിടെ നിന്ന് ലഭിക്കാം, അങ്ങനെയുള്ള ഒരു ഒരു സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മറക്കണ്ട, രജിസ്ട്രേഷൻ മറക്കണ്ട, സന്ദർശിക്കുക റേഡിയോ സുനോയുടെ വെബ്സൈറ്റ് പേജിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഓക്കെ, അങ്ങനെ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് എനിക്കൊരു ചിന്ന ചോദ്യമുണ്ട്. അതൊരു പക്ഷേ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ആളുകൾക്കും ഓരോ അഭിപ്രായമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഓണസദ്യക്ക് എത്രയോ നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ചോദിക്കട്ടെ, കൃത്യമായിട്ട് ഒരു മലയാളിയുടെ ഓണസദ്യയിൽ ഉണ്ടാകേണ്ട വിഭവങ്ങളുടെ എണ്ണം എത്രയാണ്? ആർക്കെങ്കിലും അറിയാവോ അത്? ഓണസദ്യയിൽ ഉണ്ടാകേണ്ട വിഭവങ്ങളുടെ എണ്ണം എത്രയാണ്? ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റുകളൊക്കെ മത്സരിച്ചാണ് ഓണസദ്യയിലേക്ക് വിഭവങ്ങളെ ആഡ് ചെയ്യുന്നത്, പല തരത്തിലുള്ള പല രീതിയിലുള്ള വിഭവങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ മലയാളിയുടെ പണ്ടത്തെ പോലെയുള്ള ഒരു ഓണസദ്യയിൽ എത്ര വിഭവങ്ങളാണ് ആ ഇലയിൽ നിരക്കേണ്ടത് ഒന്ന് പറയാവോ? ഞാൻ ചെറിയൊരു സംഭവങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ 5000097 എന്ന നമ്പറിലേക്ക്.

നമ്മുടെ നാട്ടിലും കൂട്ടത്തിലൊക്കെ ഉണ്ടാവല്ലേ, എല്ലാവരുടെയും കാര്യത്തിലൊക്കെ ഇങ്ങനെ ഓടി നടന്ന് വീട്ടിൽ നിന്ന് കുറേ വഴക്കൊക്കെ കേട്ട് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന എല്ലാത്തിനും ഓടിയെത്തുന്ന ഒരു ബാലേട്ടൻ. അങ്ങനെ ഒരു ബാലേട്ടനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ ബാലേട്ടനെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ 5000097 എന്ന നമ്പറിലേക്ക്. ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 16 ഞായറാഴ്ച ദിവസമാണ്. ഈ ഒരു സമയമൊക്കെ നമ്മളേക്ക് നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഫോൺ കോളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവിടെ എല്ലാവർക്കും ഒരു റെസ്റ്റ് ഡേ. അപ്പോൾ ഇന്നത്തെ ദിവസം അത് കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് എല്ലാവരുമായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ സംസാരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ്. ഞായറാഴ്ച ദിവസമായിരിക്കാം. പിന്നെ നാട്ടിലെ നല്ല ബീഫ് കറിയുടെ മണവും നല്ല ചിക്കൻ കറിയുടെ മണവും, ഓഫ്, ആ ബീഫ് കറിയൊക്കെ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് കപ്പ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി കായായിരിക്കും, ഏത്തക്കായൊക്കെ ഇട്ട് വെച്ച് മിക്സ് ചെയ്ത ബീഫ് കറിയും ചൂട് ചോറും അച്ചാറും, ഓഫ്, കൊള്ളാം. നാട്ടിലൊരു മണം, നാട്ടിലൊരു ഫീലിലേക്ക് പോയി. സംസാരിച്ച് വന്നതും നാട്ടിലെ കാര്യം തന്നെയായിരുന്നു. അത്തം തുടങ്ങി ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ എത്തുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചോദിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ വിശപ്പിനെ പ്രൊവോക്ക് ചെയ്യാൻ എന്തെങ്കിലും ചോദ്യം ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു, അതായത് കേരളത്തിൽ ഇന്നും എന്നും ഇല്ലേ, നമ്മുടെ സദ്യയ്ക്ക് 100 വർഷത്തിൻ്റെയൊക്കെ പഴക്കമുണ്ട്. പക്ഷേ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് വരെയാണെങ്കിൽ ശരി, ഒരു മലയാളിയുടെ സദ്യയിൽ എത്ര വിഭവങ്ങൾ ഉണ്ടായിരിക്കണം, ഊണുൾപ്പെടെ അല്ലെങ്കിൽ ചോറുൾപ്പെടെ എത്ര വിഭവങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം ഷൈൻദേവ് 16 എന്ന് പറയുന്നു, ഫൈസൽ 20 പറയുന്നു, അതുപോലെ തന്നെ ജോമോൻ പറയുന്നത് 21. അപ്പം ഞാൻ ഇതിൽ കണക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതൊന്ന് ക്ലിക്കായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ, അതായത് നമ്മുടെ സദ്യയുടെ ലിസ്റ്റ് തന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ, നമ്മുടെ സദ്യയുടെ വിഭവങ്ങളുടെ പേര് തന്നെ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചോറ്, ഉപ്പേരി, ശർക്കര വരട്ടി, പഴം, തോരൻ, ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി, അച്ചാറ്, പച്ചടി, കിച്ചടി, കൂട്ടുകറി, അവിയൽ, ഓലൻ, പരിപ്പ്, നെയ്യ്, പപ്പടം, സാമ്പാർ, കാളൻ, രസം, ശർക്കര പായസം, പാൽപ്പായസം, മോര്, പുളിശ്ശേരി. ഇങ്ങനെ വരുമ്പോൾ ഇതാണല്ലോ എല്ലായിടത്തും കണ്ടുവരുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ പ്രാദേശികമായിട്ട് പല സ്ഥലത്തും നെയ്യ് ഒഴിക്കാത്തതുണ്ടാവും, നെയ്യിൽ പരിപ്പിൽ തന്നെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. കാളൻ, കുറുക്ക് കാളനുണ്ട്, ഒഴിച്ച് കാളനുണ്ട്, മാമ്പിളപ്പുളിശ്ശേരി ഉണ്ടാവും, അങ്ങനെ പല വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കി വരുമ്പോൾ ഒരു 21-22 വിഭവങ്ങളാണ് മലയാളിയുടെ സദ്യയെ എന്താ പറയുന്നത്, സദ്യയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ മറ്റഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകളായിക്കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ പലതരത്തിലാണ് നമ്മൾ സദ്യ ഒരുക്കുന്നത്, പല രീതിയിലാണ് ഊണിന് കഴിഞ്ഞ് മോര് കഴിക്കുന്നതും, അങ്ങനെ കുറേ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പോകാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. ഇത്രയും നേരം നമ്മൾ ഭയങ്കര മെലഡി പാട്ടുകളൊക്കെ അല്ലേ കേട്ടുകൊണ്ടിരുന്നത്. ഇനി ഒരു അടിപൊളി പാട്ടിലേക്ക് വരും. വിശക്കുന്ന സമയത്ത് കൈ താളം പിടിച്ച് പോകാനായിട്ട് കൂലി മൂവിയിലെ പാട്ടിലേക്ക്, സൗബിൻ, തകർത്ത പാട്ട്.

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: दुनिया में अगर जन्नत है तो बस यही है यही है यही है
1: You are listening to Radio Suno 91.7 FM
2: Qatar's favorite radio station
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ ക്രാബ് ഗ്രിൽ ബാർബിക്യൂ പ്രോൺസ് ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ സ്പെഷ്യൽ ചട്നിയും
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട് റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ് Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
6: evenings. Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
10: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനായി ഖത്തർ പോസ്റ്റ് പുതിയ മണി ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചു. ഇന്ത്യ പോസ്റ്റ്, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ സേവനം അവതരിപ്പിച്ചത്. പോസ്റ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ഖത്തറിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാം. UPI സംവിധാനമാണ് സേവനത്തിനായി ഉപയോഗിക്കുന്നത്. മെട്രോലിങ്ക് M304 ബസ് റൂട്ട് സർവീസിൽ മാറ്റങ്ങൾ വരുത്തിയതായി അധികൃതർ. ഐൻ ഖാലിദ്, ഉമ്മൽ സനീം എന്നീ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന M304 മെട്രോലിങ്ക് ബസ് ഇനി മുതൽ സ്പോർട്സ് സിറ്റി സ്റ്റേഷനിലെ എക്സിറ്റ് 5 നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. ഇന്നു മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് ദോഹ മെട്രോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. മഴ സമയങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളുമായി പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും ഡ്രെയിനേജ് സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നടപടികൾ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ 134 പന്തിൽ നിന്ന് സെഞ്ചുറി തികച്ച ദേവ്ദത്ത് പടിക്കൽ തന്റെ കരിയറിലെ കന്നി ടെസ്റ്റ് സെഞ്ചുറി സ്വന്തമാക്കി.
1: This is home delivery only on Radio Suno 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: വിശപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ആളിക്കത്തുന്ന സമയം, ഭക്ഷണം തേടിയുള്ള യാത്ര തുടങ്ങുന്ന സമയം, ഈ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.

ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഹോം ഡെലിവറിയുടെ വിശേഷങ്ങളിൽ കുറച്ച് സമയം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഓണമൊക്കെ ഇതാ ഇന്ന് അത്തം തുടങ്ങിയിരിക്കുന്നു. അത്തത്തിൻ്റെ ആഘോഷങ്ങളും അത്തച്ചമയ ഘോഷയാത്ര പിന്നെ ഓണം കണക്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു റേഡിയോ സുനോ അവതരിപ്പിക്കുന്ന ഓണ പരിപാടികളുടെ മൊത്തം പേര് സുനോ പൊന്നോണം എന്നുള്ളതാണ്. അപ്പോൾ ആ സുനോ പൊന്നോണത്തിന് ഞങ്ങളൊരു പാട്ടൊരുക്കി, അത് നല്ലോണം കേട്ടോണം. ആദ്യം ആ പാട്ടൊന്ന് കേട്ടാലോ.

0: ഞങ്ങൾ ഉണ്ടാക്കിയതാണ് തോന്നില്ല കേട്ടോ, അങ്ങനെയാണെന്ന് വിചാരിക്കരുത്, ഗംഭീരായിട്ടുണ്ട്. എന്തായാലും പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ട് വ്യക്തികളാണ് ഇപ്പം എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറും സിംഗറുമായ എബിൻ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടറും സിംഗറും സൗണ്ട് എഞ്ചിനീയറുമായ ഞങ്ങളുടെ വിനായക്. ഗുഡ് ആഫ്റ്റർനൂൺ
1: രണ്ടുപേർക്കും.
0: ഞാൻ ആ പാട്ടിന് അത്രയും ഹൈപ്പും കൊടുത്ത് മായങ്ക എനർജിയിൽ ഇട്ടിട്ട് ഇങ്ങനെ വന്നിരുന്നു
1: ആ പാട്ടിൽ കേട്ടിട്ട്. ആ ഒരു ലയിച്ചങ്ങിരുന്നു സ്വയം തള്ളുന്ന എനിക്ക് ഒരു
0: പരിധിയില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ എനിക്ക് വെള്ളിയാഴ്ച മറ്റുമാണ് ഞാൻ വിളിച്ചിട്ട് പറയുന്നത്. നമുക്കൊരു വെള്ളിയാഴ്ച വിളിച്ചിട്ട്,
1: അതായത് ഞാൻ പുറത്തായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാ. ആ സമയത്താണ് അപ്പുണ്ണി എന്നെ വിളിച്ചിട്ട്, എടാ ഓണല്ലേ, നമുക്കൊരു പാട്ട് ചെയ്താലോ. അപ്പൊ നമുക്കൊരു റെഫറൻസ് പാട്ട് പറഞ്ഞു, നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ ഒരു സാധനം പിടിച്ചാലോ. അപ്പൊ ഞാൻ ആ തിരക്കിന് നിൽക്കുമ്പോൾ ഞാൻ അപ്പുണ്ണി ആ ഓക്കെ ഓക്കെ, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ അത് തന്നെ കിടക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഇത് തന്നെ വന്നോണ്ടിരിക്കുന്നത്, എന്ത്
0: ചെയ്യാം.
1: അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തില് പാട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഹുക്ക് ലൈൻ ഒരു സാധനം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സമയമാണ് ഇപ്പം. അതായത് ആ ഹുക്ക് ലൈൻ ആൾക്കാർക്ക് മനസ്സിൽ കയറി കഴിഞ്ഞാൽ പാട്ട് കിട്ടും.
0: അത് മാത്രമല്ല, ആ ഹുക്ക് ലൈൻ ആയിരിക്കും ഒരു പക്ഷേ ആ പാട്ടിന്റെ വിധി നിർണ്ണയിച്ചുകൊണ്ട് റീൽസിലേക്ക് വരുന്നത്
1: ഉറപ്പായിട്ടും.
0: റീൽസിലും സോഷ്യൽ മീഡിയയിലും ആ ഹുക്ക് വരികൾ കത്തിയാ പാട്ട് കത്തി.
1: അപ്പൊ ആ ഒരു ഹുക്ക് എന്ത് വേണം, നമ്മള് കണക്ട് ചെയ്യാൻ എന്ത് വാക്കുകൾ ഉപയോഗിക്കണം. ഇപ്പം എന്താ പറയുന്ന, മറ്റേ കഴിഞ്ഞ വർഷത്തെ ഓണപ്പാട്ടുകള്
0: ഏത് മൂഡ്.
1: അപ്പൊ ആ ഒരു വാക്കിലാണ് ആ സാധനം കയറി കത്തിയത്. അപ്പൊ റേഡിയോയുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് വാക്ക് വെക്കാന്നൊക്കെ ഒരു സാധനം ആലോചിച്ചിട്ടാണ്, നല്ലോണം കേട്ടോണം. അപ്പൊ നമ്മുടെ റേഡിയോ ആണ്, കേട്ടോണം, അതിനകത്ത് ഓണം ഉണ്ട്. അങ്ങനൊരു സാധനം കിട്ടി, ആ ഹുക്ക് ലൈനാണ് ആദ്യം മനസ്സിൽ വന്നത്. പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ അപ്പൊ ആ സാധനം സെറ്റായി. പിന്നെ അതായിട്ട് എബിനുമായിട്ടിരുന്നു, എബിനോട് ഇങ്ങനെ സാധനമുണ്ട്.
0: അത് വിനായക എനിക്ക് ഇതിന്റെ മ്യൂസിക് തരുന്ന സമയത്ത്, ഫയല് തന്ന സമയത്ത് തന്നെ ഞാൻ നാട്ടിലുള്ള രണ്ടു പേർക്ക് എഴുതാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തു. അപ്പൊ അവരെ എഴുതി അയച്ചത് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ല. അത് കഴിഞ്ഞപ്പോഴാണ്
1: എബിനെ കണ്ടു, എബിന്റെ അടുത്ത് ഇങ്ങനെ ഐഡിയ ഉണ്ട്, ചുമ്മാ കേട്ടു കൊള്ളാവോ നോക്കുന്നിട്ട് അവനെ കേൾപ്പിച്ചു. പുള്ളി കേട്ടിട്ട് ആ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞു വരി എഴുതാൻ കൊടുത്തിട്ടുണ്ട്, നീ തൈന്ന് ട്രൈ ചെയ്തു വെറുതെ പറഞ്ഞു. ഞാൻ എന്താ കുട്ടി, അവൻ വൈകുന്നേരം ഇപ്പൊ വരി കൊണ്ട്
0: വന്നേക്കുന്നു. പുറത്തു വന്നത്
2: എനിക്കറിയില്ലായിരുന്നു, ഇന്ന കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായത് ഒരു എഴുത്തുകാരനും
1: ഉറങ്ങണ്ടെന്നുണ്ട്. നല്ല രസമുണ്ട്, എനിക്ക് ആദ്യം കേട്ടപ്പോ ഓക്കെ ആണോന്ന് ഡൗട്ട് അടിച്ചു, പക്ഷെ പാടി ഒന്ന് രണ്ടുമൂണ കേട്ടപ്പം സംഭവം സെറ്റാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓണറിൽ ഈ പാട്ട് കേൾക്കാനായിട്ട്. എനിക്ക് രാവിലെ ഒരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വന്ന് പ്ലേ ചെയ്ത സമയത്തുണ്ടല്ലോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഇപ്പോഴും വന്നിരിക്കുന്നു, സജീർ പറയുന്നു പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇനിയും ഓണ ദിവസങ്ങൾ വരെ ഈ പാട്ട് എല്ലായ്പ്പോഴും കേൾക്കാൻ നിങ്ങൾക്ക് പറ്റും.
1: നമ്മുടെ
0: നല്ലോണം കേട്ടോളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും താങ്ക് യു, എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷം.
1: താങ്ക് യു.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഹോം ഡെലിവറി

0: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. സാധാരണ ഈ സമയത്ത് നമ്മൾ വിശപ്പിന്റെ കാര്യവും ഓണമൊക്കെ ആവുന്ന സമയത്ത് ഓണത്തിന്റെ ഒരു രുചിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്, കേൾക്കാറുണ്ട് അല്ലേ?
1: അതെ, കേൾക്കാറുണ്ട്. ഞാനേ
0: അത് പറയാൻ
1: മെസ്സേജ് അയച്ചപ്പോ അതിലേക്ക് അങ്ങ് പോയതാണ്.
0: മലയാളത്തിന്റെ ചോറൂട്ടിൽ
1: നല്ല കറക്റ്റ് സമയമാണ് അപ്പുണ്ണി വിളിച്ചേ.
0: അതെ, ചൂട് ചോറിൽ സാമ്പാർ ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സാമ്പാറിന്റെ ചരിത്രം എന്താണെന്നുള്ളത്?
1: സാമ്പാറിന്റെ ചരിത്രം, വലിയൊരു ചരിത്രം സാമ്പാറിനുണ്ട് എന്നുള്ളതാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും വലിയൊരു ചരിത്രമാണ്. ശരിക്കും പറഞ്ഞാല് ഇത് നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക്, അതായത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശിലേക്കൊക്കെ മറ്റൊരിടത്തു നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ചരിത്രമാണ്, അതായത് മറാഠ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ആയിരുന്ന മകനായിരുന്ന ആ തലമുറയിൽ നിന്ന് സാമ്പാജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ അതിഥിയായിട്ട് എത്തുകയാണ്.
1: ഓക്കെ,
0: അങ്ങനെ അദ്ദേഹം അതിഥിയായി എത്തിയ സമയത്ത് എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിന് അടുക്കളയിൽ നിന്ന്
1: ഭക്ഷണം
0: കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അടുക്കളയിൽ അവർക്ക് പതിവായിട്ടുണ്ടാക്കാവുന്ന ആ ഒരു തുവരപ്പരിപ്പും പുളിയും ചേർത്തിട്ടുള്ള ഒരു കറിയുണ്ട്,
1: ഒരു വിഭവമുണ്ട്.
0: അപ്പൊ അന്ന് ആ സമയത്ത് അവിടെ പരിപ്പിന് ഒരു
1: ക്ഷാമം വന്നു, പരിപ്പ് തീർന്നു,
0: കലവറയില് പരിപ്പ് തീർന്നു പോയ ഒരു സാഹചര്യം. അപ്പൊ പിന്നെ പാചകക്കാരൻ എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കിയല്ലേ പറ്റൂ. അങ്ങനെ പരീക്ഷണമായിട്ട് ഒരു പുതിയ രുചിയായിട്ട് അന്നത്തെ പ്രധാന പാചകക്കാരൻ പരിപ്പിന് പകരം തുവരപ്പരിപ്പ്, അവരുപയോഗിക്കുന്ന പരിപ്പാണ് തീർന്നു പോകുന്നത്. അതിനായിട്ട് തുവരപ്പരിപ്പും പുളിരസവും അല്പം പച്ചക്കറികളൊക്കെ ചേർത്ത് ഒരു പുതിയതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ്. അപ്പോ അന്ന് അതിൽ അവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പരിപ്പ് കുരു എന്ന് പറയും. പരിപ്പ് കുരു എന്ന് പറഞ്ഞാൽ തക്കാളിനെയാണ് പറയുന്നത്.
1: ഓക്കെ,
0: അതിലേക്ക് തക്കാളിയും ചേർത്ത് ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രാദേശികമായിട്ട് അവിടെ ലഭ്യമായിട്ടുള്ള പച്ചക്കറികളും ചേർത്ത് ഒരു പുതിയ കറി അങ്ങോട്ട് പരീക്ഷിച്ചു.
1: അങ്ങനെ ഉണ്ടായ
0: കറിയാണ് നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പേരിന് പിന്നിലുള്ള ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാല്, ഈ സാമ്പാജി അദ്ദേഹമാണ് അതിഥിയായി എത്തിയത്, ആ സൽക്കാരത്തിൽ എത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിനോട് സാമ്യം ചേർന്ന സാമ്പാചാരം എന്ന പേര് കൊടുത്തു.
1: ഓക്കെ,
0: അത് പിന്നീടാണ്
1: സംസാരിച്ച്
0: സാമ്പാറിലേക്ക് വരുന്നത്. പിന്നീട് പ്രാദേശികമായ മാറ്റങ്ങൾ സാമ്പാറിന്
1: സംഭവിക്കുന്നു. എനിക്ക് സാമ്പാർ പല ടൈപ്പ് ഉണ്ട്, അതായത് തമിഴ് ടൈപ്പ് ഓഫ് സാമ്പാർ ഡിഫറെന്റ്, നമ്മുടെ പോലത്തെ സാമ്പാർ അല്ല, കട്ടിയില്ല, കുറച്ച്
0: ഒരു മധുരം
1: മധുരം ടേസ്റ്റ്, അതായത് ഇഡ്ലിക്കൊക്കെ കറക്റ്റ്
0: ശരിക്കും കോരി കുടിക്കാൻ
1: ഭയങ്കര
0: ഇഷ്ടമാണ് സാമ്പാർ കോരി കുടിക്കാൻ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചില ഭാഗങ്ങളിൽ വറുത്തരച്ചിട്ട്
1: മല്ലിയൊക്കെ കട്ടിയുള്ള സാമ്പാർ അല്ലേ?
0: അതെ. അപ്പൊ ഓരോ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോ തേങ്ങ അരച്ചത്, സാമ്പാർ പൊടികള്, പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിൽ തന്നെയുള്ള പ്രത്യേകതകള് എന്തൊക്കെ പറഞ്ഞാലും, ദോശക്കാണേലും ശരി, ഇഡലിക്കാണേലും ശരി, ചൂട് ചോറിന്റെ ഒപ്പാണേലും ശരി, സാമ്പാർ
1: അതൊരു വികാരം തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ സാമ്പാറിന്റെ ചരിത്രം ഇന്ന് പഠിച്ചു. ഓണരുചി.

0: 91.7 FM.
1: Qatar's favorite radio station.
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യു പാർട്ണർ അബു സുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബു സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
4: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
2: And
4: Doha Center, Shop More, Pay Less.
2: Old Airport Road, Doha and Alcor.
4: Call 70222525.
2: Creative Partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ആക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency um.
5: Namaskaram, njan cameraman Sujit Vasudev aanu. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.
6: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കാൻ. അങ്ങനെ സാമ്പാറിന്റെ ചരിത്രം കേട്ടപ്പോൾ പലരും വലിയ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഒരു പുതിയ അറിവായിരുന്നു എന്നുള്ള കാര്യം. ഞാനിത് പലപ്പോഴും പലയിടങ്ങളിലൊക്കെ വായിച്ചു പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ഇന്നാണ് അങ്ങനെ ഒരു അതിലേക്ക് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനിയൊരു പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് കൂടെ പോകാനായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജസീറിന്റെ ജന്മദിനമാണ്. ഒരു വിഷ് അറിയിക്കാവോ? മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിനാദ് അഷ്റഫ് കൂടെ വില്ല 16 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട്. ഓ, അപ്പോൾ അതാണ് സംഭവം. വില്ല 16 നമ്പർ വില്ലയിൽ അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താ, അതൊരു പ്രത്യേക സൗഹൃദമാട്ടാ. നമ്മളിപ്പോൾ വില്ലയിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് റൂമിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ വേറൊരു ഫാമിലി അവരൊക്കെ ആയിട്ട് ഒന്ന് കണക്റ്റ് ആയിരിക്കാനും അവരോട് നമുക്കിപ്പോൾ എന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഒന്ന് തുറന്നു പറയാനും അങ്ങനെയൊക്കെ അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് നാട്ടിലെ പോലെ ഒരു അയൽപക്കക്കാരെ കിട്ടുക, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെ കുറച്ച് ലേറ്റായിട്ട് കണ്ടില്ലെങ്കിൽ ഡേ ഇല്ലടേ ഇന്ന് ഗ്രൂപ്പിലൊരു മെസ്സേജെങ്കിലും വരിക എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചതിന് നന്ദി കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തായാലും ഈ ഞായറാഴ്ച ദിവസം ഓഗസ്റ്റ് 16 ഇന്നത്തെ ഹോം ഡെലിവറിയിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണാഘോഷങ്ങൾ അതിഗംഭീരമായിട്ട് ഇതേ നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കും വളരെയധികം സന്തോഷവും നമ്മളും എല്ലാവരും കാത്തിരിക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേഡിയോ സുനോയുടെ സുനോ പൊന്നോണം. അപ്പോൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലായിരിക്കും ഈ വർഷത്തെ ഓണത്തിൻ്റെ പൊട്ടിപ്പൂരം നടക്കാനായിട്ട് പോകുന്നത്. ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ചേർന്നാണ് സുനോ പൊന്നോണം സീസൺ 8 എത്തുന്നത്. അപ്പോൾ അതിൽ ഉത്രാടപ്പാച്ചിൽ നമുക്കറിയാം ഖത്തറിൽ ആദ്യമായിട്ട് ഉത്രാടപ്പാച്ചിൽ അവതരിപ്പിച്ചത് നമ്മളാണ്. ഉത്രാടപ്പാച്ചിൽ, കുട്ടിമാവേലി, നാടൻ പാട്ടുകൾ, അതുപോലെ തന്നെ അവിടെ ഓണത്തിൻ്റെതായ സ്പെഷ്യലായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഓഗസ്റ്റ് 22 ശനിയാഴ്ച വൈകുന്നേരം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് മത്തർ കദീമിലെ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. കുട്ടിമാവേലി, ഉത്രാടപ്പാച്ചിൽ, നാടൻ പാട്ട്, ഓണം സ്പെഷ്യൽ ഗെയിംസ് എല്ലാമായിട്ട് അതിഗംഭീരമായിട്ട് സുനോ പൊന്നോണം സീസൺ 8 നമ്മൾ തകർക്കും. ഇപ്പം എല്ലാവരും റെഡിയല്ലേ? ഇപ്പം എല്ലാവരും റെഡി ആവണം. ശനിയാഴ്ച ആ ഡേറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നു. നാട്ടിലെങ്ങനെയാണ് ഒരു ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്? അപ്പോൾ ശനിയാഴ്ച 22 വൈകിട്ട് 5:30 മുതൽ നമുക്ക് അവിടെ തകർക്കാം. ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് മത്തർകദീമിൽ. ഓക്കെ, ഈ വിശേഷങ്ങളോടുകൂടി തന്നെ ഇന്നത്തെ ഹോം ഡെലിവറിയിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി മാറ്റിനി ക്ലാസിക്കിൻ്റെ സമയമാണ്. ടാറ്റ ബൈ ബൈ.

0: ഇരട്ടി ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.
2: Home delivery.

0: Hi everyone, this is Hari Charan here.
1: You're listening to
0: Radio Suno. Radio Suno, kettu kettu kootam.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
1: കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
1: And
3: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
3: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചെറിയ റീചാർജിലോ ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോ പൊന്നോണം സീസൺ 8,
4: കേട്ട് കേട്ട് കേട്ടോണം.
3: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
7: Matinee Classics.

0: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
4: Matinee Classics.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പൊടിക്കത്തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഒരുവിടത്തെരിഞ്ച് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

നജീം അർഷാദ് പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ടിരിക്കുകയായിരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്നാ അവന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സൺഡേ ഓഗസ്റ്റ് 16 തീയതി വീണ്ടും നമ്മളൊരു ഓണ വീക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അത്തമാണ്. അത്തം കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് ഓണത്തിന്റെ നിറവിൽ തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും, അല്ലെ? അപ്പൊ ഇന്നത്തെ ദിവസം ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺഡേ സ്പെഷ്യൽ മാറ്റിനി മാഷപ്പിലെ റിവ്യൂവിലേക്ക് കടന്നാലോ. അപ്പൊ എന്തായാലും സൺഡേ റിവ്യൂവില് ഈ ഒരു വീക്കെൻഡിൽ നമ്മള് ഒ ടി ടിയിലാണെങ്കിലും അല്ലാതെ തിയേറ്ററിലാണെങ്കിലും ഒക്കെ തന്നെ പോയി കണ്ട പല ചിത്രങ്ങളെയും കുറിച്ചിട്ട് പറയേണ്ട ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഏത് സിനിമയാണോ ഈ ഒരു വീക്കെൻഡിൽ കാണാൻ പറ്റിയത്, അതിന്റെ അഭിപ്രായങ്ങൾ വേഗം മെസ്സേജ് അയച്ചോ 5000917-ലേക്ക്. ഞാൻ എൻ്റെ ഒരു സിനിമയിൽ തുടങ്ങുകയാണ്. സത്യം പറയാലോ, ഞാനിത് തിയേറ്റേഴ്സിലൊക്കെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഒരു റിവ്യൂവും കാര്യങ്ങളും വരുന്ന കണ്ടപ്പോൾ തന്നെ കാണണം കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ചില സിനിമകൾ അങ്ങനെയല്ലേ, നമ്മൾ പോകണം എന്ന് വിചാരിക്കും പക്ഷെ നടക്കത്തില്ല, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഡിലേ ആയിപ്പോവും. അങ്ങനെ ഡിലേ ആയിട്ട് ഞാൻ കണ്ട ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം June 12 ആയിരുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, മേ വാപ്പസ് ആവുങ്ക. ഈ സിനിമ ഇംതിയാസ് അലിയുടെ ഒരു ബ്യൂട്ടിഫുൾ നറേറ്റീവ്. എൻ്റെ പൊന്നെ എന്ത് രസമാണ് കണ്ടിരിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് സത്യം പറഞ്ഞ സിനിമ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു ഹെവിനെസ് ആയിരിക്കും ഹാർട്ടിൽ. അതായത് സങ്കടം വരും, കരച്ചിൽ വരും അവസാനത്തെ ഒരു ക്ലൈമാക്സ് എത്തുമ്പം. ഭയങ്കര ഇമോഷണലി നമ്മളെ ആ ഒരു സിനിമയിലേക്ക് അങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്ന പോലെ നമുക്ക് തോന്നും. ആൻഡ് ദ വെരി വെരി വെരി ബിഗ് ഹാറ്റ്സ് ഓഫ് ടു നസ്രുദ്ദീൻ ഷാ. കാരണം ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഓ അത്രയ്ക്കുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ, ഒന്നത് കാണണമല്ലോ എന്നൊക്കെ. പക്ഷെ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മളെ വേറെ ഏതോ ഒരു ഒരു ലോകം കാണിക്കും. കാരണം ബിക്കോസ് ആളുടെ ഒരു മാനറിസംസും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് തോന്നും. ഒരുപാട് നമുക്കത് കണക്ട് ചെയ്യും. ചിലപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് അത് മനസ്സിലാവും. അങ്ങനെയാണ് നസ്രുദ്ദീൻ ഷാ ഒരു സിനിമയിൽ ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പിന്നെ ദിൽജിത്തിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആളും ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയിൽ ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് വേദാങ്ക് റെയ്ന എന്ന് പറയുന്ന ഈ ഒരു നസ്രുദ്ദീൻ ഷാൻ്റെ തന്നെ ചെറുപ്പകാലഘട്ടം കാണിക്കുന്ന ആ ഒരു ആക്ടർ. ഹി ഹാഡ് ഡൺ എ ബ്യൂട്ടിഫുൾ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അതിൽ ലൈക്ക് നായിക എന്ന് പറയപ്പെടുന്ന രീതിയിൽ ജിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഷർവാരി എന്ന് പറയുന്നൊരു ആക്ട്രസ്സും ഉണ്ട്. ഷീ വാസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ഇൻ ദാറ്റ്. പിന്നെ ഓരോ ആൾക്കാരും നല്ല രസമായിട്ടാണ് ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1947 പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് പഞ്ചാബിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു റൊമാൻറ്റിക് രീതിയിലൊക്കെ ആംഗിളിലൊക്കെ എന്നാൽ ഭയങ്കര ഇമോഷണലി ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ആ ഒരു സിനിമ നമ്മളുടെ നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ മേ വാപ്പസ് ആവുങ്ക എന്ന സിനിമ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ആ പാട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ എനിക്കൊരു മെസ്സേജ് ഒന്ന് വിഷ് ചെയ്യണേ, വെയിറ്റ് ചെയ്യുവാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? തോഷി. ഓക്കെ, തോഷി തോമസിൻ്റെ മെസ്സേജാണ്. ഇന്ന് എൻ്റെ മോളുടെ 8th ബർത്ത്ഡേ ആണ്. ആഹാ, പ്ലീസ് വിഷ് ഹെർ എ ഹാപ്പി ബർത്ത്ഡേ ടു അവർ സ്വീറ്റ് ലിറ്റിൽ പ്രിൻസസ് നതാഷ തോഷി. മേ യുവർ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൾവേസ് ഷൈൻ ആൻഡ് മേ ഓൾ യുവർ ലിറ്റിൽ ഡ്രീംസ് കം ട്രൂ. യു ആർ ദ ഗ്രേറ്റസ്റ്റ് ജോയ് ആൻഡ് ബ്ലെസ്സിങ്സ് ഇൻ അവർ ലൈഫ്സ്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം അപ്പ ആൻഡ് അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചക്രക്കുട്ടിക്ക് നതാഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പൻ തോഷി തോമസും ഓൾസോ വൈഫും കൂടി ഒരുമിച്ച് വിഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ ഡാർലിംഗ്, വിഷിംഗ് യു ഓൾ ദ സക്സസ് ആൻഡ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലൈഫ് കേട്ടോ. ഹാപ്പി ബർത്ത്

അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഞാൻ നേരെ കുട്ടി മാമ സിനിമയിൽ നിന്ന് ഒരു പാട്ടിലേക്ക് പോകുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം, നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു വീക്കെൻഡിൽ കണ്ടിട്ടില്ല സിനിമ, തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിലും അല്ലാതെ കണ്ടതാണെങ്കിലും ഏതാണോ അതിന്റെ റിവ്യൂ ഒന്ന് വിളിച്ചു പറയൂ. 444-99-17 അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 500-00-917.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Adi, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
4: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
4: സുനോ പൊന്നോണം സീസൺ 8,
1: കേട്ട് കേട്ട് കേട്ടോണം.
4: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136 6448.
7: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
8: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
7: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
9: Joy Alukas 917 evenings,
10: presented by Joy Alukas, world's favorite jeweler.
11: Powered by
12: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
10: And
13: Marza Hypermarket, be fresh, be you. Visit your nearest store today.
8: This is Matine Marsha.
1: Radio Suno 91.7 FM.
8: Brought to you by
14: Safari, world-class shopping experience, Doha, Qatar.
10: And
15: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. വീക്കെൻഡിൽ കണ്ട സിനിമകളെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ സൺഡേ റിവ്യൂവിൽ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ അടുത്തതായിട്ട് ഒരു മെസ്സേജ് വന്നിരിക്കുന്ന ആളുടെ റിവ്യൂ എന്താ നമുക്ക് നോക്കാം. ഈ ഒരു റിവ്യൂ വന്നിരിക്കുന്ന സിനിമ ഡി സിയെ കുറിച്ചിട്ടാണ്. റിഷാലിന്റെ മെസ്സേജ് ആയിരുന്നു. ഡി സി നൈസ് മൂവി, സോങ്സ് ആൻഡ് ബി ജി എം എക്സലന്റ് ആണ്, ആക്ടർ ആൻഡ് ദ ആക്ട്രസ് സൂപ്പർബ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അതേപോലെ ലൊക്കേഷനെ പോലുള്ള ഒരു ഡിറക്ടറിന്റെ ഒരു ഡെബ്യൂ ആക്ടിങ്ങിലേക്കുള്ളത് എന്ന് പറയുന്നത് ഡി സി പോലൊരു മൂവിയിൽ നിന്നും എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല ഒരു ഡിറക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്രയും നന്നായിട്ട് അതിൻ്റെ ഒരു ഒരു ഇൻപുട്ട് അദ്ദേഹം എന്താണോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹി ക്യാൻ ഓൾറെഡി സീ ദ ഔട്ട്പുട്ട് ആൻഡ് ഗീവ് ദ ഇൻപുട്ട്. ആ രീതിയിലാണ്, കാരണം ഓൾവേസ് ഒരു ഡിറക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിറക്ടറിന്റെ വ്യൂ പോയിന്റ് വേറെ ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യം തന്നെ അത്രയും നല്ലൊരു ഡിറക്ടർ ആയതുകൊണ്ട് മേ ബി ഹി ക്യാൻ ഡു മച്ച് മോർ ഇൻ ടു ദ ക്യാരക്ടർ എന്ന് തോന്നിയെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനിരുദ്ധ്, എനിക്ക് തോന്നുന്നത് സിനിമയിൽ ഉടനീളം സിനിമ മുഖം കാണിച്ചില്ലെങ്കിലും ത്രൂ ഔട്ട് മ്യൂസിക് കൊണ്ട് BGM കൊണ്ട് അനിരുദ്ധ് തന്നെയാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഡി സി എന്ന് പറഞ്ഞപ്പോൾ അനിരുദ്ധ് പൊളിച്ച് മക്കളെ ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര രസമല്ലേ, ബിക്കോസ് ദ വേ ഹി വാസ് ടെല്ലിങ് അബൌട്ട് ദ മ്യൂസിക് ഓൾസോ. ആദ്യം ആൾക്ക് കിട്ടിയത് ആ ഒരു സ്വരങ്ങളായിരുന്നു. പതനി ഞാൻ പാടിയ ശരിയാവില്ല, അതുകൊണ്ട് അത് പാടുന്നില്ല, പക്ഷേ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലൂടെ വന്ന് ആ സ്വരങ്ങളൊക്കെ കിട്ടി, അത് കഴിഞ്ഞിട്ട് അടുത്തത് ആൾ സ്ട്രിങ്സ് കിട്ടുന്നതിന് മുൻപ് തന്നെ ആ ചെറിയൊരു പിയാനോ വെച്ചിട്ടുള്ളൊരു പോർഷൻ എടുത്തു, വീണയുടെ ഒരു പോർഷൻ എടുത്തു. ആ വീണയുടെ പോർഷനു ശേഷമാണ് അതിലേക്ക് ഓരോന്നും ആഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. And he has done his best out of best. കാരണം അത്രയും ഫയർ ആക്കിയിരിക്കുകയാണ് സിനിമ. സിനിമയിലെ ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മേ ബി ദേ ക്യാൻ ജസ്റ്റ് എൻജോയ് ഇറ്റ് ബിക്കോസ് ഓഫ് ഹിസ് മ്യൂസിക്. ആ ഒരു BGM ലെവൽ വേറെ തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു അനിരുദ്ധ് എടുത്തു സിനിമ എന്ന് ആൾക്കാർ പറയാൻ കാരണം തന്നെ ഇതായിരുന്നു. ഹി ഹാഡ് ഡൺ ഹിസ് ബെസ്റ്റ്. അതിപ്പം എത്രയോ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ തന്നെ പാട്ടുകൾ കൊണ്ടുമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും, ബട്ട് ഇതിൽ ഒരു പടി കൂടുതലാണ് അതിൻ്റെ. എനിക്ക് തോന്നുന്നു ഈവൻ ഏതാണ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജയിലർ അല്ലേ, ജയിലറൊക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഓരോന്നും നമുക്ക് അനിരുദ്ധിനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എപ്പോഴും. പക്ഷേ ഇതിൽ ടോട്ടലി അനിരുദ്ധിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇതന്നിറങ്ങിയപ്പോൾ എന്തായിരുന്നു ഒരു ഒരു കൈൻഡ് ഓഫ് അക്സെപ്റ്റൻസ് ഇറ്റ് ഗോഡ്, ബിക്കോസ് അത്രയും നന്നായിട്ട് രജനീകാന്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും ഒക്കെ തന്നെ അത്രയും നല്ലൊരു BGM, അത്രയും ആ ഒരു ഒരു ഒരു പവർഫുൾ സംഭവം കൊടുക്കാൻ അത് അനിരുദ്ധിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇതേപോലെ എത്ര എത്ര സിനിമകൾ, എത്ര എത്ര പാട്ടുകൾ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പാട്ട് ബാക്ക് ടു ബാക്ക് അനിരുദ്ധ് സ്പെഷ്യൽ ആയല്ലോ, ബിക്കോസ് ഓഫ് ഹിസ് ഓസം വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കേൾപ്പിച്ച രണ്ട് പാട്ടുകളും റെഡിയാണ് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഫോർ യു ഗൈസ്. അപ്പോ ഇതേപോലെ നാദാ കിങ് എന്ന് പറയാനായിട്ട് ഹിയർ ഇറ്റ് കംസ്, അനിരുദ്ധ് സ്പെഷ്യൽ.

0: टाइगर का हुक्म अर्थमयंदा राजा
1: रेडियो सुनो 91.7 FM।

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഏകദേശം എനിക്ക് തോന്നുന്നു നിരവധി സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പോലും ഇനിയും ഒരുപാടുണ്ട്. അത്രയധികം സിനിമകൾ തിയേറ്റേഴ്സിലും വന്നുകൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഒ ടി ടിയിലും വന്നുകൊണ്ടിരിക്കുന്നു. ഓണക്കാലം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് സിനിമാ പ്രേമികൾക്ക് ഒരു രീതിയിലും എനിക്ക് തോന്നുന്നു പഞ്ഞം വരില്ല, അത്രയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആകെ മൊത്തത്തിൽ സിനിമാ വിശേഷങ്ങൾ പറയുന്നതിനിടയിലുണ്ടല്ലോ. നമുക്ക് ഇവിടെ ആഘോഷിക്കാനായിട്ട്, ഖത്തറിലുള്ളവർക്ക് ആഘോഷിക്കാനായിട്ട് ഏറ്റവും വലിയൊരു ഓണാഘോഷം തന്നെ നടക്കുകയാണ്. റേഡിയോ സുനോ ഒരുക്കുന്ന ആ ഒരു സുനോ പൊന്നോണം ഇത്തവണത്തെ സീസൺ 8 നമ്മൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടായിരിക്കും പൊടി പൊടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
3: Brought to you by New Indian Supermarket.
4: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും.
2: അതെ, വമ്പൻ ഓഫറുകൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഉത്രാട പാച്ചിൽ അവിടെ വെച്ചിട്ടായിരിക്കും നടത്തുന്നത്. അപ്പം ആരും ഡേറ്റ് മറക്കരുത്. ഓഗസ്റ്റ് 22nd ശനിയാഴ്ച വൈകിട്ടായിരിക്കും നമ്മുടെ ഉത്രാട പാച്ചിൽ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ വെച്ച് കുട്ടിമാവേലിയും നാടൻ പാട്ടും ഓണം സ്പെഷ്യൽ ഗെയിംസും ഒക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ നമ്മൾ മത്താർകദീമിലെ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ അടിച്ചു പൊളിക്കും എല്ലാ വർഷത്തെയും പോലെ. അപ്പൊ ഇത്തവണത്തെ ഈ ഒരു മെഗാ ഉത്രാട പാച്ചിലിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ തന്നെ ഓപ്പൺ ആയി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് കുടുംബമായി വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി വന്ന് ഉത്രാടപ്പാച്ചിലിൽ ഇൻക്ലൂഡ് ആവണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഹാഷ്ടാഗ് ഉത്രാടപ്പാച്ചിൽ എന്ന് ടൈപ്പ് ചെയ്ത് 5000097 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അതിൽ നിന്നായിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവർക്ക് പങ്കെടുത്ത് അവരുടെ സമ്മാനങ്ങൾ നേടാനായിട്ട് പറ്റുന്നതായിരിക്കും. മാത്രമല്ല നേരെ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് കുറച്ചധികം ഓണത്തിന്റെ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് കാണാൻ പറ്റും. അതിൽ ഈ ഒരു സുനോ പൊന്നോണം ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു വലിയ പോസ്റ്റർ കാണാം. ആ ഒരു പോസ്റ്റർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ അതിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്യുന്നവർക്ക് 1000 ഖത്തറിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് ലഭിക്കാനായിട്ട് പോകുന്നത്. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ വേഗം ചെന്നിട്ട് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് ഫോളോ റേഡിയോ സുനോ ആൻഡ് ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ആസ് വെൽ. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അപ്പൊ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കേട്ടോണ്ടിരിക്കുക ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് ടു ഗദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. അഷ്ടവിയാണ് കൂടെയുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരാഴ്ചയിൽ കണ്ട ചില സിനിമകളെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സിനിമകളിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ പോലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തമിഴ് ചിത്രം തന്നെയാണ്, നമ്മുടെ സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് അല്ലെ. ആ ഒരു സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ 4.15 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അത്രയധികം ആൾക്കാർക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ എന്നൊക്കെ പറയാൻ പറ്റും ഈ ഒരു സിനിമയെന്നാണ് എല്ലാവരും ഇപ്പൊ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നല്ലൊരു രസകരമായിട്ടുള്ളൊരു സൂര്യ ഫീൽ ഗുഡ് മൂവി കാണാനായിട്ടാണ് ഇപ്പോൾ ഫാൻസ് ഒക്കെ തന്നെ തിയേറ്റേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 ദിവസം കൊണ്ട് കേരളത്തിൽ ആകെ മൊത്തത്തിൽ എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തി ഈ ഒരു സിനിമ. ഈവൻ ഖത്തറിലും തിയേറ്റേഴ്സുകളുണ്ട്, ഒരുപാട് പേര് ഓൾറെഡി കണ്ടു കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. 5000917 മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ ഓരോ സിനിമകളെ കുറിച്ചിട്ടും പ്രത്യേകിച്ചും OTTയിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും നമുക്ക് പോയി കാണാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഓണ സമയം കൂടി ആയതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട. എന്തായാലും സിനിമകളുടെ ഇന്നത്തെ സൺഡേ റിവ്യൂ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വൈകുന്നേരം ഇന്ന് ഓണം സ്പെഷ്യൽ 9:17 ഈവനിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ 5 മണിക്ക് ആരും മിസ് ഔട്ട് ചെയ്യരുത്. 5 മണി മുതൽ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടു ദ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മാറ്റിനി മാഷപ്പുമായിട്ട് ഈ സമയത്ത് ഞെനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഞാനൊരു താരത്തിൻ്റെ ഒരു തുടക്കം പറയാം. ഇതേത് താരമാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ കേട്ടോ. പെട്ടെന്ന് മനസ്സിലേക്ക് ആ ഒരു താരമാരാണെന്ന് മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് സൂചനകൾ ഞാൻ പറയാം. 13-ാമത്തെ വയസ്സിൽ ജബ് വി മെറ്റ് എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് ഈ ഒരു നായിക തുടക്കം കുറിച്ചത്. അതിൽ കരീന കപൂറിന്റെ ഒരു കസിന്റെ വേഷത്തിലായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലവ് ആജ്കൽ പോലുള്ള സിനിമകളിലേക്ക് ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്നു. അതിനുശേഷം പഞ്ചാബി സിനിമകളിൽ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് തെലുങ്കിലേക്ക് എത്തുന്നു, തമിഴിലേക്ക് എത്തുന്നു, അതുവഴി മലയാളത്തിലേക്ക് വന്ന ഒരു നായികാ താരമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് ആരാണെന്നുള്ളത്. ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ആ താരത്തെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടുകൾ കൂടി വരികയാണ്. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
4: സുനോപ്പനോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
4: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
2: Radio Sunoo, 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: അധികം ഒന്നും ആലോചിച്ചു പോകാതെ എല്ലാവരും പെട്ടെന്ന് ആ ഒരു താരം, ആ ഒരു നായിക താരം ആരാണെന്ന് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മാറ്റിനി മാഷപ്പ്, ജെനിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് ജബ്വി മാറ്റ് എന്ന് പറയുന്ന ഇംതിയാസ് അലി സിനിമയിലൂടെ സിനിമയിലേക്ക് എത്തിയ ഒരു താരമുണ്ട്. താരത്തിന്റെ പേര് വാമിക ഗബ്ബി. അതെ, വാമിക ഗബ്ബിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കായിരുന്നു. കാരണം ഡി സിയിലൂടെ വാമിക ഇങ്ങനെ തകർപ്പൻ പ്രകടനം നമുക്ക് നൽകി, എന്താ പറയുക, നമ്മളെ അങ്ങ് ഞെട്ടിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. വാമികയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജബ്വി മാറ്റിലൂടെ ഒരു ചെറിയ വേഷത്തിലൊക്കെയാണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് ഹിന്ദി സിനിമകളിലൊക്കെ വീണ്ടും ചെറിയ ചെറിയ റോളുകളിലേക്ക് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബോളിവുഡിൽ നിന്ന് നേരെ പഞ്ചാബി സിനിമകളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പഞ്ചാബി സിനിമകളിലെ ഭാഗ്യപരീക്ഷണം പല സിനിമകളും അവിടെ ഹിറ്റായി മാറ്റപ്പെടുന്നു. എന്നാൽ തുടക്കം പോലെ ഗുണകരമായില്ല തുടർന്നുള്ള ചുവടുകൾ. അടുത്ത രണ്ട് സിനിമകൾ പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആൾ വിചാരിച്ചു തെലുങ്കിലേക്കെന്ന് എത്താം. അങ്ങനെ തെലുങ്ക് സിനിമകളിലേക്ക് അടുത്ത ചുവടുവയ്പ് നടത്തുന്നു. അവിടെയും പടങ്ങൾ ഹിറ്റാകുന്നുണ്ട്. അതിനുശേഷം തമിഴിലൊരു സിനിമ ചെയ്യുന്നുണ്ട്, മാലൈ നേരത്ത് മയക്കം എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയും ചെയ്യുന്നു. തമിഴിൽ ഇറങ്ങിയിരുന്നു, പക്ഷെ അതത്ര വിചാരിച്ചത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും വാമിക എന്ന് പറയുന്ന താരത്തെ എല്ലാവരും ശ്രദ്ധിച്ചു. അതിനൊക്കെ ശേഷമാണ് വാമിക ഗബ്ബി മലയാളത്തിലേക്ക് എത്തുന്നത്. അതും ടൊവിനോ ചിത്രമായിട്ടുള്ള ഗോദയിലേക്ക് വാമികനെ പരിഗണിക്കുന്നു. ഗോദയിൽ വാമിക അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ പേര്, ആ ക്യാരക്ടറിന്റെ പേര് ആരുടെയെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ 5000917 എന്ന നമ്പറിലേക്ക്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വരാട്ടോ.

0: suno 91.7 fm Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
2: And
3: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
3: Call 70222525.
2: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റുകൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
3: ദിസ് ഈസ് ഓൺലി ഓൺ
0: റേഡിയോ സുനോ 91.7 FM.
4: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ലോകേഷ് കനകരാജിന്റെ കൂടെ ഡി സി എന്ന മൂവിയിലെ തകർപ്പൻ പ്രകടനമാണ് വാമിക ഗവി നൽകിയതല്ലേ. വാമികയുടെ മലയാളത്തിലേക്കുള്ള വരവിനെ കുറിച്ചും തുടക്ക സമയത്തെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു വരികയാണ്. ടൊവിനോ ചിത്രമായിട്ടുള്ള ഗൗതയിലേക്ക് വാമികനെ നായികയായിട്ട് പരിഗണിക്കുന്നു. ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അല്ലേ. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അതിഥി സിംഗ് എന്ന ഒരു ക്യാരക്ടറായിരുന്നു ആ മൂവിയിൽ നമ്മുടെ വാമിക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ കരിയറിൽ അന്നോളം ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അത് ആ സമയത്ത്. ആ കഥാപാത്രം ലഭിച്ചെങ്കിലും ആൾക്ക് ഗുസ്തി എന്ന് പറയുന്നത് അറിയില്ലായിരുന്നു. അപ്പം വാമിക മടിച്ചൊന്നും നിന്നില്ല, നേരെ പോയി പരിശീലനവും കാര്യങ്ങളൊക്കെ നേടുന്നു. ട്രെയിനർക്കൊപ്പം നിന്ന് ഗുസ്തിയൊക്കെ പഠിക്കുന്നു. അങ്ങനെയാണ് ഗോദയുടെ സെറ്റിലേക്ക് വാമിക്ക വരുന്നത്. നമുക്കറിയാലോ ആ സിനിമയിൽ ആ ഒരു ഗുസ്തി രംഗങ്ങളൊക്കെ ഏറ്റവും അമ്പരപ്പിക്കുന്ന അടിപൊളിയായിട്ട് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കഷ്ടപ്പാടിന്റെ ഒക്കെ ഒരു റിസൾട്ട് നമ്മൾ തിയേറ്ററിൽ കാണുകയും ചെയ്തു. ഗോദ വമ്പൻ ഹിറ്റായി. പിന്നീട് നയൻ എന്ന മലയാള സിനിമയിലും വാമിക അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വീണ്ടും പഞ്ചാബി സിനിമകളിൽ ഒത്തിരി വേഷങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, പഞ്ചാബി സിനിമകളും വെബ് സീരീസും ഒക്കെയായിട്ട് തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് ഒരു തമിഴ് ചിത്രം വാമികനെ തേടി വരുന്നത്. അതും ലോകേഷ് കനകരാജ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രം. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായിട്ട് ഗോദയിലെ പാട്ടിനെ കേട്ടാലോ? കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

തമിഴ് സിനിമയിൽ നിന്നും അവിചാരിതമായിട്ട് ഒരു ഓഫറ് വാമികനെ തേടി എത്തുകയാണ്. വാമിക ഗബ്ബി എന്ന് പറയുന്ന താരത്തെ തേടി എത്തുകയാണ്. ബിഗ് ബജറ്റ് മൂവിയൊന്നും അല്ലാതെ തമിഴ് സിനിമയുടെ പതിവ് ബജറ്റ് കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ സിനിമയിലെ കഥയും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രവും ഒക്കെ വാമികയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അതിലുപരി ആ പ്രോജക്റ്റിലേക്ക് ഭയങ്കരമായിട്ട് എത്താനൊരു ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡായിരുന്നു. അതും ലോകേഷ് ആദ്യമായിട്ട് നായകനാകുന്ന സിനിമയില് നായികയായിട്ട് പരിഗണിക്കുക എന്നത് ഒരു വലിയ അംഗീകാരമായിട്ട് തന്നെ വാമിക്ക എടുക്കുന്നു. ഏതായാലും സിനിമ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ആ ട്രെയിലർ വന്നപ്പോൾ തന്നെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു, ഇതൊരു തകർപ്പനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ആ സിനിമയുടെ ഷൂട്ടിന് ശേഷം ഒരു സ്റ്റോറി നിങ്ങളൊക്കെ ചിലപ്പം സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടാകും. ഡി സിയിൽ അഭിനയിച്ച ജവഹർ ശക്തി എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വാമിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജവഹറിന്റെ കയ്യിലുണ്ടായിരുന്നത് പഴയൊരു ഫോണാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് വാമിക ചോദിച്ചപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടിട്ട് പിന്നീട് വാമിക പിറ്റേന്ന് സെറ്റിലെത്തിയത് ഒരു ഐഫോണുമായിട്ടായിരുന്നു കേട്ടോ. അതാരും അറിയാതെ ജവഹറിന് കൊടുക്കുന്നു, പക്ഷെ അത് ജവഹർ എല്ലാവരെയും അറിയിക്കുന്നു. അങ്ങനെ ഒരു നല്ല മനസ്സിന്റെ ഉടമ കൂടിയാണ് വാമിക ഗബ്ബി. വാമിക ഗബ്ബി എന്ന് പറയുന്ന ഡി സിയിലൂടെ വീണ്ടും നമ്മളെ ഞെട്ടിച്ച ആ ഒരു താരത്തിന്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സമയത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത മണിക്കൂറിൽ വളരെ സ്പെഷ്യലായ പാട്ടുകളായിരിക്കും നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല.
3: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ജയറാം സ്പെഷ്യൽ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
4: வணக்கம், நான் விஜய் சேதுபதி.
5: மறக்குடையால் முகம் மறைக்கும் மானல்லா
2: மேட்டினி மேஷப்பில் இந்த ஜெயராம் ஸ்பெஷல்.
0: This is only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല
2: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ജയറാം സ്പെഷ്യൽ.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല.
3: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ജയറാം സ്പെഷ്യൽ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല.
4: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ജയറാം സ്പെഷ്യൽ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
1: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
3: Malabar Golden Diamonds Morning Safari,
4: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: നസീം ഹെൽത്ത് കെയർ, നോ ക്യൂസ്, നോ ഹാസിൽ. ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
8: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്. Where the world comes to shop.
9: Just feel like you're home.
10: Hi, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
11: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റ വീട് കാട് കയറി
10: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
11: ഇനി ഞാൻ പറയും, ദയ്യൊക്കെ കേൾക്കാം.
12: Brought to you by Safari, world-class shopping experience, Doha, Qatar.
13: And
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല.
0: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ജയറാം സ്പെഷ്യൽ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം അങ്ങനെ 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിംഗ് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 917 ഈവനിങ്സിൽ ഞാൻ എത്തുന്ന ഈ ഒരു സമയം എല്ലാവർക്കും ഇന്നത്തെ ദിവസം അത്തം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓണത്തിന്റെ ഒരു വൈബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഓണ വൈബിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിക്കിൽ ഓണ വൈബ് എങ്ങനെ പോവല്ലേ, എനിക്കെന്തോ ആ ഒരു ഓണം ഫീൽ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന്, എന്താണെന്ന് അറിയില്ല. ആ ഓണം ഫീല് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂസിക് അങ്ങോട്ട് മാറണം. അല്ലേ, ഇപ്പൊ ഒരു ഓണം വൈബൊക്കെ വന്നില്ലേ, എനിക്കതാണ്. ഈ ഒരു ഓണ സമയത്ത് അയ്യോ, എല്ലാ വർഷവും ഏറ്റവും കാത്തു കാത്തിരിക്കുന്ന ഒരു സമയം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഈ ഓണ സമയം തന്നെയായിരിക്കും. ഓരോരുത്തർക്കും ഓണക്കാലം ആകുമ്പോൾ, അതിപ്പം പ്രവാസത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ തന്നെ, ഓണത്തിന് എന്ത് ചെയ്യും, ഓണം വരികയാണല്ലോ എന്നുള്ളൊരു ഫീൽ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ അഗെയിൻ ഒരു ഓണക്കാലം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പേര് നാട്ടിലേക്ക് ഓണം ആഘോഷിക്കാനായിട്ട് പോയവരുണ്ടാവാം. കുറേ പേര് ഓണം തിരുവോണത്തിൻ്റെ ആ ഒരു സമയം എത്തുമ്പോഴേക്കും നാട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. നേരെ തിരിച്ച് ഓണത്തിനൊന്നും നാട്ടിൽ പോകാൻ പറ്റില്ല, ഇവിടെ തന്നെയാണ് എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. എന്തായാലും ഓണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഉത്സവം മാത്രമല്ല, ഓർമ്മകളുടെയും ഒത്തുചേരലുകളുടെയും അതുപോലെ സ്നേഹത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു സുഗന്ധമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പൂക്കളിടുന്നതും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോഴി എടുത്ത് കൊടുക്കുന്നതും എല്ലാവരുടെയും പുഞ്ചിരിയും എല്ലാവരും ഒരുമിച്ച് ഓണപ്പാട്ട് പാടുന്നതും എന്തിന്, ഓണത്തിന് ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ബഹളുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോ ഓണത്തിൻ്റെ ഈ ഗെയിംസൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു വേറെ രീതി തന്നെയാണ് അതിൻ്റെ ഇമോഷൻ പറയാൻ പറ്റുക. കാരണം അത്രയും നല്ല മധുരമുള്ള ഓർമ്മകളാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മ ആ ഒരു ഓണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലുള്ള ഓർമ്മകൾ തന്നെ നമുക്ക് അടുത്ത തലമുറയ്ക്കും കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടാവും. അതുപോലെ തന്നെ ആവട്ടെ, നമുക്ക് കിട്ടിയത് എന്തായാലും അടുത്ത ആ ഒരു തലമുറയ്ക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. എന്തായാലും മാക്സിമം നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ഓണം അടിപൊളിയാക്കാനായിട്ട്. എന്തായാലും അടിപൊളിയാക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. എല്ലാവരും ഖത്തറിൽ തന്നെ അടിപൊളിയായിട്ട് ആഘോഷിക്കും ഈ ഒരു ഓണക്കാലം. സോ ഓണം സമയം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് 917 ഈവനിങ്സിലുണ്ടല്ലോ, ഭയങ്കര ഓണം സ്പെഷ്യലാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഏത് പാട്ടിടുന്ന ആലോചിക്കുകയായിരുന്നു. കാരണം ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ തോന്നൂലേ, അതുപോലെ നമ്മളെ കൊണ്ടുപോകുന്നൊരു ഒരു പാട്ടാണിത്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓണം സ്പെഷ്യലായിട്ട് 917 ഈവനിങ്സിലുള്ളത് അതും അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വരാം. എം ജി ശ്രീകുമാർ ഹിറ്റ് സോങ് ആണ് വരുന്നത് വെട്ടം മൂവിയിൽ ഈ ഒരു പാട്ട്. അത് പറഞ്ഞപ്പോഴാണ് എം ജി ലൈവും ഇതാ നടക്കാനായിട്ട് പോവാണ്. ഇത്തവണത്തെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഖത്തറുകാർക്കും എം ജി ശ്രീകുമാർ വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം നമുക്ക് പാട്ടിലേക്ക് പോകാം. ഈ ഒരു പാട്ടൊക്കെ കേട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വേഗം ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് കൊടുക്കണമെങ്കിൽ അത് പോന്നോട്ടെ. 5000917 ലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ചായക്ക് കുടിച്ചോ, എന്തായാലും ഫോട്ടോ അയക്കുന്നേ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ബസ് ബെൽ, ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
5: ടൊവിനോ തോമസ്,
4: ഇത് വായിച്ചായിരുന്നു നമ്മളെ പറ്റിയാ
6: ചാപ്റ്റർ 2 ഞാനാ മോനെ.
7: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് അങ്ങനെ 917 ഈവനിങ്സ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. പുറത്ത് എന്താ ഇപ്പോഴും ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ചൂടാണ്. രാത്രിയിൽ പോലും വെള്ളത്തിന് എന്തൊരു ചൂടാണ് അല്ലേ. ആ ഒരു ഹ്യൂമിഡിറ്റിയും ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അതാണ്, നമുക്ക് ഹ്യൂമിഡിറ്റി കാരണം നല്ല രീതിയിൽ രാവിലെയൊക്കെ തന്നെ ദൂരക്കാഴ്ച കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഏകദേശം ചൊവ്വാഴ്ച വരെ, അതായത് ചൊവ്വാഴ്ച വരെ, എന്ത് പറ്റിയതെന്തോ ചെറുതായിട്ടൊന്ന് ആക്കുളിക്കിയതാ, ഓക്കെ, ഓഗസ്റ്റ് 18 വരെ നല്ല രീതിയിൽ ആ ഒരു ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബി കെയർഫുൾ വൈൽ ഡ്രൈവിംഗ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഓണത്തിനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ അതിനിടയിൽ ഇതാ ഇവിടെ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുകയാണല്ലോ. ഓണം തുടങ്ങിയിരിക്കുന്നു, ഇന്ന് അത്തം ദിന ആശംസകൾ അങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ഈ ഒരു ദിവസം അത്ത ദിവസം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ 917 ഈവനിങ്സിൻ്റെ ഓണം സ്പെഷ്യൽ എന്നുള്ളതാണ്. എല്ലാ വർഷവും ഉള്ളൊരു കാര്യമാണ്. എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളതും ഈ ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായി നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്കറിയാം, ഓണത്തമ്പോല.
5: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
4: അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ നാച്ചുറൽ സലൂണിൻ്റെ വകയായിട്ടുള്ള നിങ്ങൾക്ക് ഓണത്തിന് അടിപൊളിയാവാനുള്ള സൂപ്പറായിട്ടുള്ള ആ ഒരു വൗച്ചേഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അതിപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് പേർക്കും ഉള്ള വൗച്ചേഴ്സ് കയ്യിലുണ്ടാവും. സോ നാച്ചുറൽസിൻ്റെ ആ ഒരു വിന്നർ ആവാനായിട്ട്, ഓണത്തമ്പോല വിന്നർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം എല്ലാ ദിവസവും ഇനി 6 മണി മുതൽ 7 മണി വരെ ഓണത്തമ്പോലയായിരിക്കും. അപ്പോൾ ഇന്ന് 6 മണിക്ക് നമ്മൾ തുടങ്ങും കേട്ടോ. ഇഷ്ടം പോലെ ഇങ്ങനെ കോൾ ചെയ്ത് ഓണത്തമ്പോലയിൽ അടിപൊളിയായിട്ട് വിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരുന്നോളൂ. ഓണത്തമ്പോല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. സംഭവം നമ്പറാണ്, ഞാനൊരു 4 നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ 4 നമ്പർ ഞാൻ എഴുതി വെച്ച ഓർഡറിലല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പം ആ എഴുതി വെച്ചത് ഏത് ഓർഡറാണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. അത് മാത്രമല്ല, മറ്റ് ചില കാര്യങ്ങൾ കൂടി ഓണം സ്പെഷ്യൽ ആയിട്ടുണ്ട്.
6: ഓണത്തല്ലിന്
4: റെഡി ആണോ? അതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അടുത്ത പാട്ടും വെയിറ്റിംഗ് ആണ്. ഫ്ലൈയിംഗ് ജെറ്റിൽ നിന്ന് മാത്യു അസ്ലം ആൻഡ് സുമീത പാടിയ പാട്ടാണ് ഇവിടെ 917 ഈവനിങ്സ്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതൊക്കെ കേട്ടിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഗെറ്റ് റെഡി ഫോർ ദ ഓണം വൈബ്സ് ഇൻ 917 ഈവനിങ്സ്.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. അഷ്ടമി ഈ പ്രാവശ്യത്തെ ഓണം നാട്ടിലാണ്, അതുകൊണ്ട് എന്റെ അഡ്വാൻസ് ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് രാജേഷിന്റെ മെസ്സേജ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അഷ്ടമി ഓൺ ബാക്ക് ഈവനിങ് ഷോ എന്ന് പറഞ്ഞിട്ട് അമ്രഷ് ഫാത്തിമ, ഹാ ഞങ്ങളുടെ മങ്കയാണല്ലോ മെസ്സേജിരിക്കുന്നത്. യെസ് ഐ ആം ബാക്ക് ഫോർ ദ ഓണം സീസൺ. ഓണം കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ പോകും വീണ്ടും. ഓക്കെ സൺലൈറ്റ, ഗുഡ് ഈവനിങ്. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബ്യൂട്ടിഫുൾ സോങ് എൻജോയ് ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് താംബൂലം. ഓക്കെ തമ്പോല വേറെ, താംബൂലം വേറെ. ഓക്കെ എനിക്ക് താംബൂലത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ രവിശങ്കർ. എനിവേ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം ഒരുപാടുണ്ട് കാര്യങ്ങൾ, അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഒരു ഓണത്തല്ലിലേക്കും എത്തുന്നതായിരിക്കും. ആ ഓണത്തല്ല് എന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം ബേസിക്കലി വളരെ സിമ്പിളാണ്. ഞാനൊരു ടോപ്പിക്ക് പറയും. ഓക്കെ ടോപ്പിക് എന്നല്ല, ഒരു സിനാരിയോ ആക്ച്വലി പറഞ്ഞു വരും. ആ ഒരു സിനാരിയോ അനുസരിച്ചിട്ട് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരെങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതനുസരിച്ചിട്ട് ചുമ്മാ കുറച്ച് നേരം ആ സിനാരിയോയിൽ ഒന്ന് ആക്ട് ചെയ്യുക. ഇതാണ് ഈ ഓണത്തല്ല. അപ്പോൾ ഈ ആക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തല്ലുണ്ടാക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഓണത്തല്ല് തുടങ്ങാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം, ഈ സിനാരിയോ കാരണം ആർക്കും എവിടെയും ഹേർട്ടാവില്ല. കാരണം വാക്കുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ചെറിയ രീതിയിലേ അടി ഉണ്ടാക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഓണത്തല്ല് ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ തുടങ്ങുന്നതാണ്. അപ്പം ഓണത്തല്ലിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും ഞാനിങ്ങനെ റെഡി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നേരിടണമല്ലോ ഓണത്തല്ല്, അല്ലെങ്കിൽ ആരാണോ വിളിക്കുന്നത് അവരടുത്ത് ഞാൻ തല്ലുണ്ടാക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സിനാരിയോ ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്താ കൊടുക്കണ്ടേ എന്നുള്ളത്. എന്തായാലും അവരൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും തിരിച്ച്. ഈ ഒരു ഓണത്തല്ലിന് വേണ്ടി നിങ്ങളും വെയിറ്റ് ചെയ്തിരുന്നോളൂ. എനിക്ക് തോന്നുന്നു ഞാൻ 917 Evenings-ൽ ഇത് ആദ്യമായിട്ടാണ് ഓണത്തല്ല് തുടങ്ങുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായങ്ങളും മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ ബേസിക്കലി ഇറ്റ്സ് ആൻ ആക്ടിങ്, ഒരു സിനാരിയോ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ടിങ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് ആരായിരിക്കും നമ്മുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കണം. അതിനിടയിൽ ഈ ഒരു ഓണത്തിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഓപ്ഷൻ വേണ്ടേ? അതിനുവേണ്ടി ഞാനേ ആ ഒരു അപ്ഡേറ്റും കൂടി തരാം. ഗോൾഡ് റേറ്റിൻ്റെ അപ്ഡേറ്റ്.
1: Today's gold rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
0: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 24 carat gold 527 കത്തറിയാൽ, 22 carat gold 486 കത്തറിയാൽ, 21 carat gold 460 കത്തറിയാൽ, 18 carat gold 397 കത്തറിയാൽ. അപ്പൊ ആ ഒരു ഗോൾഡ് റേറ്റും കൂടി പറഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: Hi, this is Arun Vijay. You're listening to Radio Suno 91.7 FM.

0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 9, ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജ്. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10.

0: ആരാണിത്?
1: ഞാൻ സതീഷാണ്.
0: സതീഷേട്ടാ, എവിടെ നിന്ന് ഇപ്പൊ വിളിക്കുന്നേ?
1: സൽവാർ റൂട്ടിലാണ്.
0: നത്തമായിട്ട് ആ ഒരു ഓണം വൈബിലേക്ക് കേറിയോ?
1: കുഴപ്പമില്ല, നിങ്ങളെനിക്കെന്തല്ല വൈബാക്കാം. അല്ലാതെ
0: ഇത്തവണ ഓണത്തിന് നാട്ടിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ?
1: നാട്ടിൽ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി ആയിട്ട്. ഞാനിപ്പോ അതൊന്ന് നോക്കി, ഒത്തിരി ആയി ഓണത്തിന് നാട്ടിൽ പോകാണ്ട്. പക്ഷെ അത് ഓണത്തിന് പോകാൻ പറ്റായിട്ടല്ല, അതിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം പോയി വരുന്നതിനെ കൊണ്ട് ഓണം മിസ്സായി പോകുന്നതാണ്.
0: നാട്ടിൽ എവിടെയായിരുന്നു?
1: ഞാൻ കോഴിക്കോട് നരിക്കുനി.
0: അന്ന് ഞാനൊരു ടാസ്ക് തരട്ടെ ചേട്ടന്?
1: നോക്കാം.
0: ആ, നമ്മളിന്ന് ഇവിടെ രണ്ടുപേരും കൂടി ഓണത്തല്ല് നടത്താൻ പോവാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് വാക്കാൽ ഓണത്തല്ല് നടത്തുകയാണ്. ചുമ്മാ ഒരു ചെറിയൊരു സിനാരിയോ ഞാൻ തരും, അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കും.
1: ആയിക്കോട്ടെ, കുഴപ്പമില്ല.
0: എന്റെ അടുത്ത് തല്ലുണ്ടാക്കണം.
1: എന്തെങ്കിലും പറഞ്ഞിട്ടാ?
0: എന്തിനെ കുറിച്ചാ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ ബേസിക്കലി ഒരു കടയിലെ സാധനം എടുത്തു തരാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പൊ ഈ പലചരക്ക് കടയിലേക്ക് ചേട്ടൻ വന്നിട്ട് ചേട്ടന് വേണ്ടത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള അരിയും സാധനങ്ങളുമാണ് വേണ്ടത്. അപ്പൊ ഞാനാണെങ്കിൽ ചേട്ടൻ ഈ പറഞ്ഞ അരിയും സാധനങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട്, പക്ഷെ ഒരു സാധനം തരാനായിട്ട് വിട്ടുപോയി. ചേട്ടൻ തിരിച്ച് വന്നിട്ട് അത് പറഞ്ഞിട്ടാണ് അടി ഉണ്ടാക്കണേ. പക്ഷെ സത്യത്തിൽ ഞാൻ സാധനം തന്നിരുന്നു, വീട്ടിൽ ചെന്നപ്പോ അതില്ലാന്ന് മനസ്സിലായിട്ടാണ് വന്നത്. അപ്പൊ ഇതിനിടയിൽ എവിടെയോ മിസ്സായിപ്പോയി. അപ്പൊ ഞാൻ തരികയും ചെയ്തു, ചേട്ടൻ അത് കിട്ടിയതും ഇല്ല. ചേട്ടൻ ആകെ എന്റെ അടി ഉണ്ടാക്കണം. ഓക്കെ
1: ഓക്കെ.
0: പക്ഷെ എന്താ, കുറച്ച് മയത്തിൽ അടി ഉണ്ടാക്കണേ.
1: ആണുങ്ങളോട് തല്ലുണ്ടാക്കി ശീലമാണ്, പെണ്ണുങ്ങളോട് ഭാര്യയാണ് നല്ല കണക്കിന് തല്ലുണ്ടാക്കേണ്ടത്. അതും പറ്റൂലോ. ഹലോ.
0: ആ ഹലോ.
1: അതെ, ഞാന് ഇപ്പൊ കുറച്ചു മുന്നേ ഇവിടുന്ന് സാധനം വാങ്ങി പോയിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ.
1: അപ്പോഴേ എന്റെ ഇതില് ഈ ശർക്കരപ്പേരി കാണാനില്ല. ഞാൻ വീട്ടിലെത്തി നോക്കുമ്പോൾ ശർക്കരപ്പേരി കാണാനില്ല.
0: നിങ്ങളിപ്പോ
1: ഞാൻ ലീസ്റ്റ് നല്ല വൃത്തിയായിട്ട് തരികയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് ബില്ലിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ സാധനത്തിൽ അത് കാണാനില്ല.
0: ചേട്ടനല്ലേ കുറച്ചു മുമ്പ് 750 രൂപയ്ക്ക് ഇവിടുന്ന് സാധനം മേടിച്ചോണ്ട് പോയത്?
1: ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു വന്നത്. 10 or 20 rupees കേസാണ് ഞാൻ ഇത്രയും ദൂരം വീണ്ടും തിരിച്ചു വരേണ്ട. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വരണേ തന്നെ 100 rupees പെട്രോൾ ചെലവാണ്.
0: മനസ്സിലായി ചേട്ടാ. പക്ഷെ ഞാൻ അതിനകത്ത് ശർക്കര ഉപ്പേരി തന്നിരുന്നു ചേട്ടാ. ചേട്ടാ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കൂ.
1: ഇല്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. കാരണം ഞാൻ ഇവിടുന്ന് സാധനം എടുത്ത് ജസ്റ്റ് പുറത്തിറങ്ങുന്നത് വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. വീട്ടിൽ നിന്ന് വൈഫ് ആസ് പെർ ദ ലിസ്റ്റ് പ്രകാരം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശർക്കര പേര് കാണാനില്ല. കാരണം ഒക്കെ തന്നെ നമ്മൾ കൊടുക്കേണ്ട സാധനം വറുത്തുപേര് ഉപ്പ് വറുത്തുപേര് ശർക്കരപ്പേരി ആണെന്നല്ലോ.
0: കാറിൽ വീണിട്ടുണ്ടെങ്കിലോ ചേട്ടാ? ഞാൻ
1: വീണിട്ടില്ല. കാറിൽ വീണിട്ടുണ്ട്, എനിക്ക് വീട്ടിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകില്ല. ഞാൻ ഇത്രയും ദൂരം കൂട് വരേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലോ അരി നേരം എനിക്ക് അത് കണ്ടാ മനസ്സിലാവും.
0: ചേട്ടൻ പോകുന്ന വഴിക്ക് ശർക്കര ഉപ്പേരി കഴിച്ചിട്ടാണോ പോയി? ഞാൻ മാനേജറിന്റെ സംസാരിച്ചു. ചേട്ടനോ ഒന്നല്ല, ഈ ഒരു ഓണക്കാലത്ത് ചേട്ടനൊരു 100 ശർക്കര ഉപ്പേരി തരുന്നു അഷ്ടമി കേട്ടോ. സൂപ്പർ സൂപ്പർ. എനിക്ക് ഗ്യാപ്പ് തരുന്നില്ല സംസാരിക്കാൻ.
1: ഗ്യാപ്പ് തരുന്നില്ല, കാരണം ഞാൻ അടിയുണ്ടാകാൻ വന്നാലല്ലേ. അപ്പോൾ ആ ഗ്യാപ്പ് തന്നാൽ നിങ്ങൾ കേറി ഇരിക്കല്ലോ, അത് പറ്റൂലോ.
0: അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ.
1: ടാസ്ക് പറഞ്ഞതിനെ കൊണ്ടാണ്, കേൾക്കുമ്പോ അവർക്കൊരു വിഷമം പാടില്ല.
0: ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ഇത് വെറുതെ ഒരു രസത്തിന് ചെയ്തു മാത്രം. എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ടോ.
1: ഓക്കെ, വെൽക്കം വെൽക്കം.
0: ഓക്കെ, ബായ്. എന്തായാലും ഇത് വെറുതെ ഒരു ടാസ്ക് മാത്രമാണ്. ഇങ്ങനെ ഓരോരോ സിനാരിയുമായിട്ട് പല പല ദിവസങ്ങളിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓണത്തല്ലിന്റെ ഒരു വൈബ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. എന്തായാലും ഹാപ്പി ആയിട്ട് ഹാപ്പി വെഡിങ്ങിലെ പാട്ട് കേൾക്കാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6:08 എന്താണെന്ന് അറിയില്ല. ആകമൊത്തത്തിൽ കണക്കിപ്പോഴേ തെറ്റുന്നു. അങ്ങനെ എന്തായാലും ഈ സമയത്ത് നിങ്ങളുടെ കണക്ക് ശരിയാക്കാനുള്ള സമയമാണ്. യെസ്, 9:17 ഈവനിങ്സിൽ ഇനി കണക്കല്ല നമ്പർ വെച്ചിട്ടുള്ള ഒരു കളിയാണ്.
0: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
1: അപ്പോൾ ഓണത്തമ്പോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണത്തമ്പോല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ബേസിക്കലി നമ്മളൊരു ടൈം കൊടുക്കും. ഓക്കെ, അപ്പോൾ തമ്പോലയ്ക്ക് വേണ്ടിയിട്ട് ഇത്തവണ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്ന ടൈമർ എന്ന് പറയുന്നത് 30 seconds ആണ്. അപ്പം ഈ 30 seconds ഞാൻ തരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 4 digits ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ 1, 2, 3, 4 എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് വേറൊരു ഓർഡറിലായിരിക്കും. ചിലപ്പോൾ അതിനെ 3, 2, 1, 4 എന്നായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ അതേ ഒരു അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഏതാണോ ഓർഡർ, ആ ഒരു ഓർഡറിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നീ ഡയൽ ചെയ്തോളൂ. ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന നമ്പർ ശ്രദ്ധിച്ച് കേൾക്കുക. 30 seconds ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഗെസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. ആ 4 numbers അല്ലാണ്ട് 1 number ഉണ്ടാവില്ല. ആ 4 numbers മാറ്റിയാൽ മാത്രം മതി.
2: പുണ്യവചനങ്ങളിലൂടെ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: ശ്രേയാ ഘോഷാല് പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു നമ്മളുടെ ആ ഒരു 917 ഈവനിങ്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള തമ്പോല തുടങ്ങാൻ പോവുകയാണെന്ന്. അപ്പൊ റെഡി ആണോ? റെഡി ആണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോഴും ഡൗട്ട് ഉണ്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നേരെ വിളിച്ചോളൂ. ഇതാ ഇതുപോലെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഫസ്റ്റ് കോള് ഞാൻ എടുക്കാനായിട്ട് പോവാണ്. ഓണത്തമ്പോലയിലേക്ക് ആദ്യമായിട്ട് ആരാണ് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം.
1: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
0: ഹലോ
2: ഹലോ
0: ഹലോ, ആരാണ്?
2: ജയരാജാണ്.
0: ജയരാജാണ് ആദ്യത്തെ നമ്മുടെ ഇന്നത്തെ തമ്പോലയിലേക്ക് വിളിക്കുന്ന ആള്. റെഡി ആണോ ജയരാജെ?
2: ഓക്കെ,
0: ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാൻ 4 അക്കങ്ങൾ പറയും, ആ 4 അക്കങ്ങളാണ് 30 സെക്കൻഡിനുള്ളിൽ പറയേണ്ടത്. ഓക്കെ
2: ഓക്കെ.
0: ഇതാണ് നമ്പർ. 1096.
2: 1960
0: അല്ല.
2: 6109
0: അടിപൊളി. എനിക്കൊന്ന് 6 or 7 അറ്റംപ്റ്റിലാണ് കിട്ടിയത്. എന്തായാലും ജയരാജ് ഗുഡ് ട്രൈ ട്ടോ.
2: താങ്ക് യു.
0: എവിടെയാണ് ഇപ്പോ ഉള്ളത്?
2: ഞാനിപ്പോൾ
0: ശരി ശരി, ചായയൊക്കെ കുടിച്ചോ?
2: ചായയൊക്കെ കുടിച്ചു.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിന്നർ ആകുമോ എന്നൊന്ന് നമുക്ക് നോക്കാം. ഇനി വേറെ ആരെങ്കിലും ഇനി അതിലും ചെറിയ അറ്റംപ്റ്റിൽ ചെയ്യുമോ എന്ന് അറിയില്ലല്ലോ, നമുക്ക് നോക്കാം കേട്ടോ.
2: ഫോർ ദി ബെസ്റ്റ്.
0: ഓ ഫോർ ദി ബെസ്റ്റ്. ബൈ ബൈ. അപ്പൊ എന്തായാലും അദ്ദേഹം ദിനാശംസകൾ.
2: യു ടു യു ടു. ഹാപ്പി അഡ്വാൻസ്. ഹാപ്പി ഓണം.
0: താങ്ക് യു സോ മച്ച്. ബൈ
2: ബൈ.
0: അങ്ങനെ നമ്മുടെ ജയരാജാണ് ഓണത്തമ്പോല തുടക്കം കുറിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു വർഷത്തെ, അല്ലെങ്കിൽ ഈ ഒരു ഓണക്കാലത്തെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇനി ചാൻസസ് ഉണ്ട്. ഇനി ജയരാജനാണോ അതോ വേറെ ആർക്കെങ്കിലും പോകുമോ എന്ന് എനിക്ക് അറിയില്ല. നാച്ചുറൽസിന്റെ അടിപൊളിയായിട്ടുള്ള വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡി ആണ്. അതിനുവേണ്ടി വേഗം തന്നെ വിളിച്ചോളൂ 444-449-17. ഇങ്ങനെയാണ് ഓണത്തമ്പോല കളിക്കേണ്ടത്. ഞാനൊരു 4 അക്കം പറയും, അത് വെച്ച് ഞാൻ എഴുതിയിരിക്കുന്ന ആ ഒരു അക്കങ്ങളിലേക്ക് എത്തിക്കുക. എത്തിക്കാൻ ഞാൻ മാക്സിമം സഹായിക്കാം, പക്ഷെ എത്ര ട്രൈയിൽ നിങ്ങൾ എത്തിക്കും എന്നത് മാത്രമാണ്. അപ്പൊ 30 സെക്കൻഡിൽ എത്തിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, വൗച്ചർ നേടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഇത്തവണത്തെ ഓണം നാച്ചുറൽസിന്റെ കൂടെ നാച്ചുറൽ ആയിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഗെറ്റപ്പായിട്ട് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ, ഡയൽ ചെയ്തോ 444-449-17.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Sheshadri Sharma Rajesh Raman. You all know me as Blase.
3: You're listening to
2: Radio Suno 91.7, Qatar's favorite radio station.
4: You're listening to
5: 917 evenings presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
5: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ചത്താപ്പച്ചയിലേക്ക്. അങ്ങനെ ഇവിടെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓണക്കാലമാണ്. ഓണക്കാലമായി കഴിഞ്ഞാൽ പിന്നെ 917 ഈവനിങ്സിൽ ഓണത്തമ്പൂല ഇല്ലാതെ എന്തൊരു ആഘോഷം അല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് മുതൽ തുടങ്ങുന്ന ഓണത്തമ്പൂലയിലെ അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് കോൾസിലേക്ക് നമുക്ക് പോകാം. ആരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.

0: brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
1: പേര് സഫീർ.
2: തലശ്ശേരിക്കാരനായിട്ടുള്ള സഫീർ റെഡി ആണോ?
1: ആ റെഡി ആണ് കളിക്കാൻ.
3: The game begins in
2: അതാണ് എന്റെ മോനെ, അതാണ് റൈറ്റ് ആൻസർ. 7815 എന്ന റൈറ്റ് ആൻസറിലേക്ക് എത്തിക്കാൻ ഏകദേശം ഒരു 6-7 അറ്റംപ്റ്റ് വേണ്ടി വന്നു. എന്നാലും സൂപ്പർ ആയിട്ട് മത്സരിച്ചു കേട്ടോ.
1: താങ്ക്
2: യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ.
4: ഹലോ
2: ഹലോ, നമസ്കാരം, ആരാണ്?
4: നമസ്കാരം, നാസിയാണ്.
2: ഓഹോ, കൊള്ളാലോ, ഞാൻ എടുക്കാറുണ്ടല്ലോ. കറക്റ്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഇതേപോലെ എടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിമിന് വേണ്ടിട്ട് റെഡി ആണോ?
4: അതെ അതെ, റെഡി ആണ്.
3: The game begins in 3, 2, 1.
4: 7817.
2: അല്ല, ഇതാണ് ആൻസർ എന്റെ പൊന്നു കുഞ്ഞിരാമ. കറക്റ്റ് ആണ്, ആദ്യത്തെ തവണ തന്നെ. അതൊന്ന് പറ
4: 7815.
2: ആ, ബാക്കിൽ ഇരിക്കുന്ന ഒരാള് എടാ 5 പറ എന്ന് കൊറേ നേരായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ ട്രെയിലിന്റെ പറഞ്ഞു, ഞാനിങ്ങനെ ഞെട്ടിയിരിക്ക, ഞാൻ ചോദിച്ചോണ്ടിരിക്കുക.
4: ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഞെട്ടിയതുകൊണ്ട് തെറ്റാ വിചാരിച്ച, മാറിപ്പോയി.
2: അല്ലല്ല, ആ ബാക്കിലിരിക്കുന്ന ആളുടെ പേര് പറ.
4: മുർഷിദ്.
2: മുർഷിദ്, എടാ മോനെ നീ കൊണ്ടുപോയടാ ഇന്ന്. നാസിനെ പിടിച്ച് സൈഡിലിരുത്ത് കേട്ടോ മുർഷിദെ. അഥവാ വൗച്ചർ കിട്ടിക്കഴിഞ്ഞാ ഈ ഓണത്തിന് പോയിട്ട് ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കോ, നാസിക്ക് കൊടുക്കരുത്. അതാണ് സെറ്റ്.
4: ആന്ന്
2: പറഞ്ഞ കാര്യമില്ല, നാസി മുർഷിദിന് കിട്ടി. അയ്യോ, സന്തോഷം, ഭയങ്കര സന്തോഷം. രണ്ടുപേരും കൂടെ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
4: നമ്മള് ഓഫീസ് കഴിഞ്ഞ റൂമിലേക്കുള്ള പോവാണ്.
2: ആ, ചായക്ക് കുടിച്ചോ രണ്ടുപേരും?
4: ചായ കുടിച്ചില്ല, ഇനിയിപ്പോ ചായ കുടിക്കണം.
2: അന്ന് നല്ലൊരു ചായ ആയിക്കോട്ടെ, സ്ട്രോങ് ആയിട്ട്. ഓക്കെ, ശരി ശരി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഓണത്തമ്പോ അല്ലെങ്കിൽ സെക്കൻഡ് സെറ്റ് ഓഫ് കോൾസ് അടിപൊളിയായി. അവരില് അടിപൊളിയായിട്ട് മുർഷിദ് എന്നല്ലേ പറഞ്ഞത്, യെസ് ആൻഡ് നാസി അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. അങ്ങനെ ചിലർക്ക് ചില ദിവസം ലക്കായിരിക്കും. ഒറ്റയടിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും ഇങ്ങനെ സംഭവിക്കും. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ചിലപ്പോൾ ആദ്യം കിട്ടും, ചിലപ്പോൾ രണ്ടാമത് കിട്ടും, ചിലപ്പോൾ 6-7 തവണ പറഞ്ഞാലും കിട്ടില്ല, ചിലപ്പോൾ എത്ര പറഞ്ഞാലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഗെയിമാണിത് ഓണത്തമ്പോല എന്ന് പറയുന്നത്. എനിവേ, ഇത്തവണത്തെ ഓണത്തമ്പോലയിൽ ഓരോ ദിവസങ്ങളിൽ നിന്ന് നമ്മൾ ആ ഒരു വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അവർക്കൊക്കെ തന്നെ നാച്ചുറൽസിൽ പോയിട്ട് ഓണത്തിന് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് റെഡി ആവാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. എന്തായാലും ഇപ്പോൾ നേരെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ ഡയൽ ചെയ്തോളൂ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് കോൾസും കൂടി ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് സെറ്റ് ഓഫ് ഓണത്തമ്പോലയിലേക്ക് വിളിച്ചോ ഇപ്പം തന്നെ. ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഓണത്തമ്പോലയാണ്. വിളിക്കേണ്ട നമ്പർ 444-444-917 ആണ് കേട്ടോ. 444-4-4-9-1-7.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: അതേ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
3: ാണ് മോനെ,
4: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: അപ്പോൾ സ്കൈ ജ്വല്ലറിയിൽ പോയിട്ട് ഓണത്തിന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോയിക്കോളൂ. ഞാൻ ഗോൾഡ് റേറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാം. 24 carat gold 527.50 കത്തറിയാൽ, 22 carat gold 486 കത്തറിയാൽ, 21 carat gold 460.50 കത്തറിയാൽ, ആൻഡ് 18 carat gold 397.50 കത്തറിയാൽ. ഈ ഒരു ഗോൾഡ് റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷെ ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഫുൾ നമ്പറാണ്, നമ്പേഴ്സിൻ്റെ കളിയാണ്. അതുകൊണ്ട് തന്നെ ഓണത്തമ്പോലിയിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം.
2: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
3: Rahees,
1: what are you doing? Okay, ready?
3: Ready.
1: Okay, that's it. 30 seconds.
4: The game begins in 3, 2, 1...
1: നമ്പർ ഇതാണ്, 8240.
3: 8240. 4028.
1: അല്ല.
3: 4082.
1: അല്ല.
3: 4280.
1: അല്ല.
3: 4028.
1: അല്ല. ഓൾമോസ്റ്റ് അടുത്തെത്തിയായിരുന്നു. ചൂടുണ്ട്, ചൂടുണ്ട്.
3: 4820.
1: അല്ല.
3: 2048.
1: അല്ലല്ലല്ലല്ല, ചൂട് പോന്നു, ചൂട് പോന്നു.
3: 2084.
1: അല്ല. ശരടാ, കുഴപ്പമില്ല. സമയം കഴിഞ്ഞു. റേസ് കുറച്ചുമ്പോ 4280 വരെ പറഞ്ഞു. 4208 ആയിരുന്നു കേട്ടോ. ജസ്റ്റ് മിസ്. കുഴപ്പമില്ല, നൈസ് ട്രൈ. ഈ 10 ദിവസം ഉണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം
3: കേട്ടോ.
1: ഓക്കെ, ബൈ റേസ്. അങ്ങനെ എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളും കൂടി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഏകദേശം ഒരു 4 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ആകെ കുറച്ച് പേരെ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ ഈ ഒരു ഓണത്തമ്പോലയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ നാച്ചുറൽ സലൂണിൽ പോയിട്ട്, ജെൻ സലൂണും ഉണ്ട് അവിടെ, ലേഡീസ് സലൂണും ഉണ്ട്, അവിടെ ചെന്ന് ഒരുങ്ങാൻ അല്ലെങ്കിൽ ഗ്രൂം ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വൗച്ചേഴ്സ് ആർക്കൊക്കെ കൊടുക്കണം എന്ന്, ഓരോ ദിവസവും ഓരോ വിന്നേഴ്സിനെ അല്ലെങ്കിൽ രണ്ട് വിന്നേഴ്സിനെ വീതം എടുക്കണം എന്നായിരുന്നു ഈ പറഞ്ഞ പോലെ വിചാരിച്ചിരുന്നൊരു കാര്യം. പക്ഷേ ഇന്നത്തെ ദിവസം ആദ്യത്തെ ഡേ ആയതുകൊണ്ട് വിളിച്ചിട്ടുള്ളതിൽ ഈ ഒരു മണിക്കൂറിൽ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ജയരാജും സഫീറും നാസിയും ഈ മൂന്ന് പേരും റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെദർ ഇറ്റ്സ് എ ഫസ്റ്റ് ട്രൈ ഓർ സെക്കൻഡ് ട്രൈ ഓർ സിക്സ് ട്രൈ, അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് പേർക്കും ആ ഒരു വൗച്ചർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കോള് വരും, കൺഫർമേഷൻ കോള് വരും, അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇപ്പോഴും കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഓണത്തമ്പോര ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷമിക്കണ്ട, നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ ഓണത്തം പോലെയുണ്ട്. ഇനി തിരുവോണം വരെ ഓണത്തം പോലെയുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളൂ, ഞാൻ ഇനിയും കോൾസ് എടുക്കുന്നതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ. ഇപ്പൊ തൽക്കാലം നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഓണത്തം പോലെ. നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. ഷഹബാസ് അമാൻ പാടിയ മായാനദി എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ പാടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓണത്തം പോലെയിലേക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഡെഡിക്കേറ്റ്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
2: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
1: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
4: തുളി തുളി തുളി മഴയായി വന്നാടേ.
5: ഹായ്, ദിസ് ഈസ് കാർത്തി.
4: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: You are listening to Radio Suno 91.7 FM. 91.7 FM.
6: Qatar's happiness frequency.
5: Radio Suno.
7: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു. അഡ്വാൻസ് ഡേ കെയർ സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. ഈ ഒരു സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, അതായത് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര രസകരമായി ഓണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 917 ഈവനിങ്സ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഏതാണ് പാട്ടെന്ന്

ഈ ഒരു ശബ്ദത്തിൽ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡി സോങ്സ് കേൾക്കാനും നമുക്ക് ഇഷ്ടമാണ് അല്ലേ. അതല്ല, ഇനി അടിച്ചുപൊളി പാട്ട് വേണമെങ്കിൽ അത് കേൾക്കാനും നമുക്ക് ഇഷ്ടമാണ്. അത്രയും ഒരു മലയാളികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണിത്.

0: അപ്പം ഇത്രയും നല്ല നല്ല പാട്ടുകൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ചിരിപ്പിക്കാനും ആഘോഷത്തിലേക്ക് നമ്മൾ എത്തിക്കാനും ആ ഒരു ഓണം കംപ്ലീറ്റ് ആക്കാനായിട്ട് എത്താനായിട്ട് പോകുന്നു എം ജി ലൈഫ്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അപ്പൊ എം ജി ലൈവിന് വേണ്ടി നമ്മൾ എല്ലാവരും ഫുൾ സെറ്റ് ആയിരിക്കുന്നു. അപ്പം എം ജി ലൈവ് നടക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 4 നാലാം തീയതി വൈകുന്നേരം 7 മുതൽ നമ്മുടെ QNCC ഹാളിൽ അടിച്ചു പൊളിക്കാൻ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ടിക്കറ്റുകൾ എടുത്തോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് 40% തീർന്നു. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ലാസ്റ്റ് മിനിറ്റത്തേക്ക് വിചാരിച്ചിരുന്നാൽ ടിക്കറ്റ് കിട്ടില്ല, സോൾഡ് ഔട്ട് ആകും. അതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ പ്ലാറ്റിനം ലിസ്റ്റിൽ നിന്നും ടിക്കറ്റുകൾ സ്വന്തമാക്കാം. അല്ലെങ്കിൽ സ്കൈ മീഡിയനോ അല്ലെങ്കിൽ സൗണ്ട് ഓഫ് സൗത്തിനെയോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അതിൽ നിന്നും നിങ്ങൾക്ക് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ബട്ട് പ്ലാറ്റിനം ലിസ്റ്റിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ് കേട്ടോ. വന്ദനം സിനിമയിൽ ആ ഒരു പാട്ടിങ്ങനെ കേൾപ്പിച്ച സ്ഥിതിക്ക് ആ പാട്ട് തന്നെ ഒന്ന് കേട്ടാലോ. സുജാത ശിശിയും എം ജി ശ്രീകുമാരും പാടിയ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സീറ്റുകൾ നിങ്ങൾ ഉറപ്പാക്കുക. നമ്മുടെ എം ജി ലൈവിന് വേണ്ടി

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. കുറച്ച് മുൻപുണ്ടല്ലോ എനിക്ക് ഇവിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒന്നൊരു പാട്ട് പ്ലേ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ബേസിക്കലി നമ്മുടെ കല്യാണി സോങ് ഉണ്ടല്ലോ, ആ സോങ് മകൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ്റെ റിക്വസ്റ്റാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ട് ഞാൻ നെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആരാധ്യയ്ക്ക് വേണ്ടിയിട്ട്. ആരാധ്യ അഭിലാഷ്, ഓക്കെ, ആരാധ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ് ചോദിച്ചുകൊണ്ട് അഭിലാഷിൻ്റെ മെസ്സേജ് വന്നത്. അപ്പോൾ ആരാധ്യക്കുട്ടി മോൾക്ക് വേണ്ടിയിട്ട് ചേച്ചി പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് ചെറുതായിട്ടൊരു ഇൻഫർമേഷനിലേക്കും കൂടി പോകാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ ഒരു ആപ്പിൻ്റെ ലോഞ്ചിനെ കുറിച്ചിട്ടാണ്. ലോഞ്ച് മീൻസ് ആപ്പ് അല്ല, ബേസിക്കലി ഒരു ഏർണിംഗ് പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ്, അതായത് ഹയോ ആപ്പ്. ഓക്കെ, ഈ ഒരു ഹയോ ആപ്പ് എന്ന് പറയുന്നത് സ്പോർട്സ് ഫാൻസിനൊക്കെ തന്നെ പോയിന്റ്സ് ഏൺ ചെയ്യാനും അതനുസരിച്ച് റിവാർഡുകൾ കിട്ടാനും മാച്ചുകൾ കാണുന്നതിലൂടെ തന്നെ അങ്ങനെ ഓരോന്നും നമുക്ക് ആ ഒരു പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം ഖത്തർ ഈ പറഞ്ഞ പോലെ ഹയോ ആപ്പ് എന്ന് പറഞ്ഞ ഹയ എന്ന് എഴുതുന്ന പോലെ തന്നെ ഹയോ HAYYO പിന്നെ ഒരു എച്ചും അത്രേ ഉള്ളൂ. ഹയോ ആപ്പ് ഒരു ന്യൂ സ്പോർട്സ് റോയൽറ്റി പ്ലാറ്റ്ഫോമാണ്. ഫാൻസിനൊക്കെ തന്നെ ഓരോ സ്പോർട്ടിങ് ഇവൻസും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൂടെ തന്നെ ഈ ഒരു ലോയൽറ്റി പോയിന്റ്സ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പം ഈ ഒരു ആപ്പിലൂടെ തന്നെ അവർക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ടിൽ ദ മാച്ച് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ അവർക്ക് അതിൽ നോക്കാൻ പറ്റും. ഈ ഏൺ ചെയ്യുന്ന പോയിന്റുകൾ അവർക്ക് റിഡീം ചെയ്യാൻ പറ്റും, അത് എക്സ്ക്ലൂസീവ് റിവാർഡുകളിലൂടെ തന്നെ അവർക്ക് റിഡീം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ പറഞ്ഞ പോലെ അവർക്കൊരു 1000 ഹയോ പോയിന്റ്സ് എന്ന് പറയുന്നത് ഓരോ കൺഫേംഡ് അറ്റൻഡൻസിലും അവർക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഡിജിറ്റലി അല്ലെങ്കിൽ ഫിസിക്കൽ റിവാർഡ് വഴി അവർക്ക് ഹയോ റിവാർഡ് കാറ്റലോഗ് വഴി അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഹയോ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഖത്തറിൽ ഒരുപാട് അങ്ങനത്തെ ഇവൻറ്റുകൾ, സ്പോർട്സ് ഇവൻറ്റുകൾ നടക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു ആപ്പ് കയ്യിലെടുത്ത് വെക്കുന്നത് നല്ലതാണ്. സ്പെഷ്യലി എല്ലാ സ്പോർട്ടിങ് ഇവൻസും കാണാനായിട്ട് പോകുന്നവരാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ്. കാരണം ഇതിൽ തന്നെ ഈ ഒരു ആപ്പിൽ ഒരുപാട് റിവാർഡ് കാറ്റലോഗ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകളും സർവീസസും ഉണ്ട്. അതായത് ഫുഡ് ആൻഡ് ബീവറേജസ്, റീറ്റെയിൽ, ടെലികമ്യൂണിക്കേഷൻ, ബ്യൂട്ടി ആൻഡ് വെൽനസ്, ലെഷർ ഓർ എൻ്റർടൈൻമെൻറ്റ്, ഹോട്ടൽ, ഈവൻ ഓട്ടോമോട്ടീവ് സർവീസസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറേ റിവാർഡുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഒരു വാലിഡ് ഖത്തർ ഐ ഡി വേണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഹയോ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് എല്ലാ സ്പോർട്സിനെ പ്രേമിക്കുന്നവർക്കും സ്പോർട്സ് ഇവൻറ്റുകൾ കാണാനായി ഇഷ്ടമുള്ളവർക്കും ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. കല്യാണി സോങ്. ആൻഡ് ദിസ് സോങ് ഈസ് എ സ്പെഷ്യൽ സോങ് ഫോർ അവർ ഓൺ ആരാധ്യക്കുട്ടി.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
3: സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
2: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
6: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സിനോ 91.7.
7: ഈവനിംഗ്സ്.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Google Play Store
1: and
3: App Store.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: Hi, this is Manjima.
3: Hi, this is Manjima.
2: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
3: Radio Suno.
2: K2K2 Kootukoda.
3: Kootukoda.
4: ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്തുണ്ടല്ലോ, അടുത്തൊരു ലോഞ്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു ക്യാമ്പയിനെ കുറിച്ചിട്ട് പറയേണ്ടതാണ്. അതായത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്ക് ടു സ്കൂൾ 2026-27 ക്യാമ്പയിൻ. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ബാക്ക് ടു സ്കൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തിരിച്ച് അവർക്ക് ആ ഒരു സ്കൂൾ ലൈഫിലേക്ക് പോകുന്നതിന് മുൻപ് കൊടുക്കേണ്ട ഒരു കൈൻഡ് ഓഫ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് 25th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ മിക്ക സ്കൂളുകളെങ്കിലും 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. തേർഡ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്, സെക്കൻഡ് തേർഡ് ഒക്കെ ആയിട്ട് പല പല ദിവസങ്ങളിലാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മിനിസ്ട്രി ഓർഗനൈസ് ചെയ്യുന്ന ആനുവൽ എഡ്യൂക്കേഷണൽ ഗ്യാതറിംഗ് എന്ന് പറയുന്ന QNCC ഓഗസ്റ്റ് 25-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിലേക്ക് ചെന്നാൽ മതി കേട്ടോ. ആ അത് പറയുമ്പോഴാ ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് പറയണമല്ലോ.
5: Venue partner Abusidra Mall, where convenience meets choice and community meets style. Abusidra Mall, a complete family destination.
6: Gifting partner Daiso Japan, you name it, we have it.
5: And Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
6: Call 70222525.
5: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

അങ്ങനെയും നമ്മളുടെ ബാക്ക് ടു സ്കൂളിലെ കുട്ടീസ് എല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയധികം ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ടുള്ള ഗെയിംസും ഒക്കെ ആയി നമ്മൾ അടിച്ച് പൊളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ റേഡിയോ സുനോ ഓർ റേഡിയോ അലഫ് രണ്ടിലും പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ വെബ്സൈറ്റിൽ രണ്ടിലും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. അവിടെ ചെന്നിട്ട് സ്പോട്ട് നമ്മൾ ലിമിറ്റഡ് ആക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ആൻഡ് ഇത് നടക്കുന്നത് 27th ആയിരിക്കും. അബു സിദ്ര മോളിൽ വെച്ചിട്ടാണ് വൈകുന്നേരം 3 മുതൽ 7 വരെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 27th മാർക്ക് ചെയ്ത് വെച്ചോളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്ക് ടു സ്കൂളിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, വേഗം തന്നെ രജിസ്റ്റർ ചെയ്യാം. അതിൽ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എത്രയാണ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോൺ നമ്പറും പേരും കുട്ടികളുടെ പേരും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കൺഫർമേഷൻ കോൾ ആസ് വെൽ. സോ വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. സോ ഹിയർ ഇറ്റ് ഈസ്, ബാക്ക് ടു സ്കൂൾ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം, കുട്ടികളുമായി ആഘോഷിക്കാം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8 മണി കഴിഞ്ഞു 7 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയി. കൂടെ അഷ്ടമിയാണുള്ളത്, അവിടെ ഒരു 8. എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് 917 ഈവനിങ്സിൽ. അങ്ങനെ ഈ ഒരു സമയത്ത് ചെറുതായിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് മന്ത്രാലയം. അതായത് എന്തെങ്കിലും രീതിയിൽ ആക്സിഡൻസോ കാര്യങ്ങളോ ഒക്കെ തന്നെ നടക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം എന്ത് നടന്നാലും അപ്പം തന്നെ ഉള്ളൊരു സ്വാഭാവികമായിട്ട് എല്ലാവരിലും വരുന്നൊരു ടെൻഡൻസിയാണ് ടേക്കിംഗ് ഫോട്ടോസ് ഓർ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ടേക്കിംഗ് ഫോട്ടോസ് ഓർ വീഡിയോസ്, അതിപ്പം എന്തെങ്കിലും രീതിയിൽ ഇഞ്ചുറി ആണെങ്കിലും അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് പ്രൊഹിബിറ്റഡ് ആണ് ഖത്തർ ലോ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വാൺ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഫിലിമിംഗ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കൊടുക്കാനാണെങ്കിലും ഒക്കെ തന്നെ അത് ലീഗൽ അക്കൗണ്ടബിലിറ്റി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണോ ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഓർ വീഡിയോ എടുത്തത് അവർക്കെതിരെ നല്ല രീതിയിൽ നടപടി എത്തുന്നതായിരിക്കും. ആ ഒരു പണിഷബിൾ എന്ന് പറയുന്നത് അപ്പോൺ ലൈക് 2 years ഓഫ് ജയിലായിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ 10,000 ഖത്തറിയാൽ മുതൽ ഫൈൻ ആരംഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പെനാൽറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രിസണോ എന്തെങ്കിലും രീതിയിൽ ആ ഒരു ഫോട്ടോസ് ഓർ വീഡിയോസ് എടുക്കുന്നത് അണ്ടർ ആർട്ടിക്കിൾ 333 ഖത്തർ ലോ പ്രകാരം അങ്ങനെ വരുന്നതായിരിക്കുന്നത് കൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. സോ ദേ ആർ ജസ്റ്റ് ആസ്കിങ് അസ് ടു ബി ലൈക്ക് ലിറ്റിൽ ബിറ്റ് റെസ്പോൺസിബിൾ, ജസ്റ്റ് ഗോ വിത്തിൻ അവർ ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് മന്ത്രാലയമാണ് ഈ ഒരു കാര്യം. അതൊന്ന് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ആക്സിഡൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഇഫ് ലൈക്ക് അവർ ഹെൽപ്ലെസ് ആണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കാനോ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുക. അതല്ലാതെ അത് ഫിലിം ചെയ്യാനോ ഒന്നും തന്നെ നിൽക്കരുത്, ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ പോകുന്നു അടുത്തൊരു പാട്ടിലേക്ക്. കാര്യസ്ഥൻ മൂവിയിലെ സോങ്ങിലേക്കാണ് പോകുന്നത്. മധു ബാലകൃഷ്ണൻ പാടിയൊരു പാട്ടാണ്, ബ്യൂട്ടിഫുൾ സോങ്ങാണ്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: 917 Evenings. 917 Evenings.

സിലിണ്ടർ കാതൽ സിനിമയിൽ നിന്ന് വരെയാ റഹ്മാൻ സോങ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ അവർ ആൻഡ് ഓഫ് കോഴ്സ് വെൽക്കം ബാക്ക് ഇത് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എല്ലാവരും ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് യു ക്യാൻ സീ ദ ഗ്രോത്ത് ഓഫ് ദ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഖത്തർ എന്തുമാത്രമാണ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബിഗ് എക്സാമ്പിളാണ് ടാക്സിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ റോബോട്ടിക് ടാക്സീസ് വരുന്നുണ്ട്. പോർട്ടിലേക്ക് സെക്ടേഴ്സിൽ തന്നെ ഒരു ന്യൂ ഫേസ് ഓഫ് സ്മാർട്ട് മൊബിലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ ഫേസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഒക്കെ തന്നെ നല്ല രീതിയിൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് അത് അഡ്വാൻസ് ചെയ്യുന്നത് ഒരുപാട് ഇങ്ങനത്തെ ഓട്ടോണോമസ് മൊബിലിറ്റി ആൻഡ് ലോങ് ടേം പബ്ലിക് ട്രാൻസ്പോർട്ട് പ്ലാനിങ്ങിലൂടെ തന്നെയാണ്. വൈൽ മ്വാനി ഖത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും സ്ട്രോങ് കാർഗോ ആക്ടിവിറ്റീസ് ആണ് ഖത്തറിലെ കൊമേഴ്ഷ്യൽ പോർട്സിൽ നടക്കുന്നതെന്നും പറയുന്നു. സോ ബേസിക്കലി ഈ ഒരു പ്രോഗ്രാം കുറച്ച് നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് ഫേസ് തുടങ്ങിയിരിക്കുന്നത് ഓഗസ്റ്റ് 2025 അത് കഴിഞ്ഞിട്ട് ഓരോരോ കർവ ആപ്ലിക്കേഷൻസിൽ വന്നിരിക്കുന്ന ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 2500 ട്രിപ്സിൻ്റെ കംപ്ലീഷൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ 94% ഓഫ് ദ ട്രിപ്പ് ആക്ച്വലി ഹ്യൂമൻ ഇൻ്റർവെൻഷൻസും അല്ലെങ്കിൽ ഈവൻ പൈലറ്റ് ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് ഈവൻ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു സേഫ്റ്റി ഓഫീസേഴ്സിന് ഈ റൊബോട്ടിക് ടാക്സിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈവൻ റൊബോട്ടിക് ടാക്സീസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ദോഹ പോർട്ട്, ദ ഗേറ്റ് മോൾ, പിന്നെ സൂക്ക് വാക്കിഫ്, ഷെറാട്ടൺ ഹോട്ടലിൻ്റെ ആ ഒരു ഭാഗത്ത്, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, വെസ്റ്റ് ബേ, ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നല്ല റിസൾട്ട് വന്നിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. എത്ര പേര് ഇവിടുത്തെ റോബോട്ടിക് ടാക്സിയിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കയറിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോട്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര ആഗ്രഹിച്ച് റോബോട്ടിക് ടാക്സിയിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നിസ. അങ്ങനെ നിസ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഞാൻ കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരു ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ റോബോട്ടിക് ടാക്സീസ് ഇസ് അനദർ ലെവൽ ഓഫ് ഇന്നോവേഷൻ ആൻഡ് അനദർ ലെവൽ ഓഫ് ആക്ച്വലി ട്രാൻസ്പോർട്ട് മൊബിലിറ്റി. സോ ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഖത്തർ ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ഇൻ ഫ്യൂച്ചറും പ്ലാൻ ചെയ്യുന്നത്, നെക്സ്റ്റ് ഫേസിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകുമ്പോണ്ടല്ലോ നമുക്ക് ചില കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ റോബോട്ടിക് ടാക്സി വന്നപ്പോൾ നമ്മുടെ പല ആൾക്കാർക്കും തോന്നിയൊരു കാര്യമാണ് അത് ഒന്ന് കയറണം, ഓഹ് എന്ത് രസമായിരിക്കും ഇല്ലേ എന്നൊക്കെ തോന്നുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ ചില സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ചെറിയ കുട്ടിയായി പോവും. ഇപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, എത്രയൊക്കെയാണെങ്കിലും മലയാളികൾക്ക് ഒരു കുഞ്ഞു കൊച്ചിനെ, അതായത് ഒരു ചെറിയ വാവേനെ കാണുന്ന സമയത്താണെങ്കിലും ഒരു ആനേനെ കാണുന്ന സമയത്താണെങ്കിലും കൗതുകം കൂടുതലായിരിക്കും എന്ന്. ശരിയാട്ടോ, നമ്മൾ എവിടെ ഏതൊരു സമയത്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്, ആനേനെ കാണുമ്പോൾ ദേ ആന പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആനേനെ ഒന്ന് കാണുക, ആനേൻ്റെ അടുത്ത് പോയി നിൽക്കുക, എന്തോ കുഞ്ഞുനാൾ മുതൽ ചിലപ്പോൾ അതൊരു കൗതുകമായി മാറിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ല ചിലപ്പോൾ. അതുപോലെ ഒരു കുഞ്ഞു കൊച്ചുണ്ടെങ്കിൽ അച്ചടാ എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് എടുക്കാനും ഒന്ന് കളിപ്പിക്കാനൊക്കെ എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതാ ഈ പറയുന്നത് ദിൽ തോ ബച്ചാ.

അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരുപാട് കൗതുകങ്ങളും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് മെമ്മറീസും ഒക്കെ നമ്മുടെ മനസ്സിൽ അതുപോലെ നിൽക്കുന്നുണ്ടാവും. അതിനിയും ആ ക്യൂരിയോസിറ്റി നമ്മുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ വളരുന്നുണ്ടാവും പല കാര്യങ്ങൾ കാണുമ്പോഴും. അതുപോലെ എന്തെങ്കിലും ക്യൂരിയോസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോഴും ഭയങ്കരമായിട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു കുട്ടിയായി മാറുന്നത് ഇങ്ങനൊരു കാര്യം വരുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കാണുമ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. 5000997 ലേക്ക്.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: this is
5: Radio Suno 91.7 FM.
4: Qatar's happiness frequency.
6: Now available on
7: Huawei App Gallery.
8: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
9: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
10: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
11: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
10: സുനോപ്പനോണം സീസൺ 8
11: കേട്ട് കേട്ട് കേട്ടോണം.
10: Brought to you by New Indian Supermarket.
12: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
13: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
14: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
15: അങ്ങനെ തിത്തിത്താരാ തിത്തിത്തയും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പാടി ആഘോഷിച്ച് ആടി പൊളിയായിട്ട് ഇത്തവണത്തെ ഓണം സുനോ പൊന്നോണം സീസൺ 8 കൂടെ അടിച്ച് പൊളിക്കാൻ റെഡിയാണോ മക്കളെ? റെഡി ആയിട്ടിരുന്നോളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യുഗ്രനായിട്ടാണ് നമ്മുടെ സുനോ പൊന്നോണം ഇത്തവണ ഒരുങ്ങാനായിട്ട് പോകുന്നത്. അതിൽ ഈ പറഞ്ഞ ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്ലയൻറ്റുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയധികം സമ്മാനങ്ങൾ ഉണ്ടാവും. അതിൽ ഓണത്തമ്പോലയിലൂടെ ഞാൻ ഇങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ചധികം ആൾക്കാർക്ക് വൗച്ചേഴ്സ് ഒക്കെ തന്നെ കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം നാച്ചുറൽസ് ആണ് നമ്മുടെ ഓണത്തമ്പോല ഇത്തവണ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അത് നടക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. അത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൻഡ് ഉത്രാട പച്ചൽ എന്ന് പറയുന്ന എല്ലാ വർഷവുമുള്ള അത്യുഗ്രനായിട്ടുള്ള സുനോ പൊന്നോണത്തിൻ്റെ ഏറ്റവും സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നത് ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണ്. നമ്മുടെ ഓൾഡ് എയർപോർട്ട് റോഡിലെ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഈ വരുന്ന അടുത്ത ശനിയാഴ്ച നടക്കാനായിട്ട് പോകുന്ന ആ ഒരു പരിപാടിയിലേക്ക്, ഉത്രാട പാച്ചിലേക്ക് നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ബേസിക്കലി ഉത്രാട പാച്ചിൽ എന്താണെന്നറിയാലോ, സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു ട്രോളിയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് റെഡി ആവുക എന്നതാണ് ഉത്രാട പാച്ചൽ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഒരു ഗെയിം പോലെ തന്നെയാണ്. നിങ്ങൾക്ക് സമയം തരും, അതിനനുസരിച്ചിട്ട് പോയിട്ട് സാധനങ്ങൾ എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുന്നവരിൽ നിന്നുമായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അവർക്കതിനനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വേഗം തന്നെ പേരും ഫോൺ നമ്പറും, അവൈലബിൾ ആയിട്ടുള്ള ഫോൺ നമ്പറും എഴുതിയിട്ട് നിങ്ങൾക്ക് #ടാഗ് ഉത്രാട പാച്ചിൽ എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം. ഞങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 5000997 ആണ് കേട്ടോ. 5000997. അങ്ങനെ അയക്കുന്നവരിൽ നിന്നുമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന അന്നത്തെ ദിവസത്തേക്ക്. അതല്ലാതെ ഡിജിറ്റലി നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ തന്നെ റേഡിയോ സുനോയുടെ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആ ഒരു പോസ്റ്റർ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും സുനോ പൊന്നോണം സീസൺ 8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൻ്റെയും റീറ്റെയിൽ മാർട്ടിൻ്റെയും കൂടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ആ പോസ്റ്റർ നിങ്ങൾ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ടാഗ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്കാണ് 1000 ഖത്തറിയാൽ വീതമുള്ള ആ ഒരു ഗിഫ്റ്റ് വൗച്ചേഴ്സ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടൊക്കെ പറ്റുന്നതായിരിക്കും ആ വൗച്ചേഴ്സൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 1000 ഖത്തറിയാൽ വൗച്ചർ, വിച്ച് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്, സോ വേഗം തന്നെ പേജിലേക്ക് ചെല്ലുക, അത് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഇതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഉത്രാടപ്പാച്ചിലിൽ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെയാണ് ഇത്തവണത്തെ ഓണത്തിന് വേണ്ടി പ്രിപ്പയർ ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്ന് അന്നത്തെ ദിവസം ഉത്രാട പാച്ചിലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അത് പറഞ്ഞപ്പോഴേക്കും മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്താണ്, അനീസിൻ്റെ മെസ്സേജാണ്. അനീസ് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ആൻഡ് രവിശങ്കർ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഓഫ് കോഴ്സ് ഇനി നേരെ അടുത്തൊരു പാട്ടും കൂടി വെച്ച് തന്നിട്ട് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. 917 ഈവനിങ്സ് ഇവിടെ തീരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് കൂടി വെച്ച് തരുന്നു. ആരോ മെലി മൂവിയിൽ നിന്നുള്ള സോങ്. ആൻഡ് സോങ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് സുനോ മെൽഡി സ്പെഷ്യലുമായി ബോബി ഉണ്ടാവുന്നതായിരിക്കും. സോ കീപ് ലിസ്ണിംഗ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഉത്രാടപ്പാച്ചിൽ എന്ന് ഹാഷ്ടാഗ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കേട്ടോ. അത്രയേ ഉള്ളൂ, വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917. ചിന്മയും ആനന്ദും പാടിയ പാട്ടാണ്. സോ എൻജോയ്. Bye-bye everyone. Take care. ഇനി നാളെ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാട്ടോ.

ഇന്നും ക്ലോസർ. ആഹാ, ഹിയർ. വൺ സെക്കൻഡ്, ഐ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ്.

ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസിൽ. പുതിയൊരു വീക്കിലേക്ക് നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. മാത്രമല്ല, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. എവിടെയോ ഒരു പൂവിളിയെല്ലാം കേട്ട് തുടങ്ങിയോ? ഓണം അങ്ങനെ എത്തി, ദേ എത്തി എന്ന് വേണം പറയാനായിട്ട് ഇന്ന് അത്തം. പക്ഷെ ഒരു പ്രത്യേകത, ഇത് ചിങ്ങമാസമായിട്ടില്ല, ചിങ്ങം നാളെയാണ്. പക്ഷെ അത്തം ഇന്നേ ഇങ്ങ് പോന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓണത്തിന്റെ ഒരു വൈബായിരിക്കുമല്ലോ എല്ലായിടത്തും. ഓൾറെഡി എല്ലായിടത്തും അത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മുടെ സുനോ മെലഡീസിലെ മെനിത്തൊട്ട് ഒരു ഓണപ്പാട്ടും എന്തായാലും കാണും. ഇന്ന് ഏത് പാട്ടിൽ തുടങ്ങാന്ന് വെച്ചാൽ അത്തമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു 1985 പുറത്തിറങ്ങിയ പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയില് അത്തപ്പൂവും നുള്ളി എന്നൊരു പാട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം. മലയാളത്തിലെ ഇക്കാലത്തെ മികച്ചൊരു ഓണപ്പാട്ടായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി മൂവി. റഹ്മാൻ, സെറീന വഹാബ് ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ജെറി അമൽദേവ് സാറിന്റെ മ്യൂസിക്. നമുക്കറിയാം, ഓർക്കസ്ട്രേഷനിൽ ഒരിത്തിരി വെസ്റ്റേൺ ശൈലിയൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ജെറി അമൽദേവ് സാറ്. പ്രത്യേകിച്ച് കോറസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. പക്ഷെ ഈ പാട്ടില് അദ്ദേഹം പുല്ലാങ്കുഴലും താളവാദ്യങ്ങളും ശരിക്കൊരു ഓണവും കേരള വൈബും ഒക്കെയാണ് ഈ പാട്ടിൽ മൊത്തത്തിൽ അദ്ദേഹം കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും ഒ എൻ വി സാറിന്റെ വരികൾ എത്രത്തോളം മനോഹരമാണ്, പ്രത്യേകിച്ച് ഓണപ്പാട്ടൊക്കെ വരുമ്പം അദ്ദേഹം എഴുതുന്ന ഓരോ വാക്കുകൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നത്തെ സിനിമ മെലഡീസ് ഈ പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം.

0: മെലഡീസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസ് ഈ ഓഗസ്റ്റ് 16th എന്ന് പറയുന്ന ഒരുപാട് പേരുടെ പിറന്നനാൾ ബർത്ത്ഡേ ഉള്ള ഒരു ദിവസമാണ്. എന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ നമുക്ക് അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങ് പോയാലോ ഇന്നത്തെ സുനോ മെലഡീസിൽ. ആദ്യം ആരുടെയാണെന്ന് ചോദിച്ചാൽ, ശരിക്കും ഒരു കാലത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഈ നായിക. നായകനേക്കാളും പ്രതിഫലം നേടിയ ഒരു നായിക. കുടുംബത്തിലുള്ളവർ തന്നെ ഈ നായികയെ സിനിമാ പൈത്യം എന്നാണ് കുഞ്ഞിലെ വിളിച്ചിരുന്നത്. കാരണം സിനിമയോട് അത്ര ഭ്രമമായിരുന്നു. അങ്ങനെ സിനിമാ നടി ആകണം എന്ന് തോന്നിപ്പിച്ചത് ആരാന്നറിയോ? ബിഗ് സ്ക്രീനിൽ ഷീലാമേനെ കണ്ടപ്പോഴാണ് എനിക്കും ഇതുപോലെ ഒരു നായക നടിയാവണമെന്ന് മനസ്സിൽ അങ്ങ് തീരുമാനിച്ചത്. 1978 മുതൽ 89 വരെയുള്ള ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും തിരക്കുള്ള തെന്നിന്ത്യൻ നായികമാരിൽ ഒരാളായിരുന്ന അംബിക. 1976 പുറത്തിറങ്ങിയ ചോറ്റാനിക്കൊരു അമ്മ എന്ന ചിത്രത്തിലൂടെ ഒരു ബാലതാരമായിട്ടാണ് അംബിക മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. നായക പദവി കിട്ടുന്നത് ഷീത എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് പുറത്തിറങ്ങിയ നീലത്താമര, ലജ്ജാവതി എന്നീ സിനിമകളിലെ പ്രകടനങ്ങളിലാണ് അംബിക എന്ന മലയാളത്തിൽ തിരക്കുള്ള ഒരു നടിയുടെ ഉദയം. ഒരു കാലത്ത് അംബികയുടെ ഫാഷൻ എന്ന രീതിയിൽ പലരും ഫോളോ ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അംബിക മുടി കെട്ടുന്ന സ്റ്റൈല്, ഹെയർ കട്ട് ചെയ്ത സ്റ്റൈല്, ഡ്രസ്സിംഗ് രീതി, അങ്ങനെ ഒരു അംബിക ഫാഷൻ ട്രെൻഡ് ആയിരുന്നു ഒരു കാലഘട്ടം. സോ ഇന്ന് അംബികയുടെ ബർത്ത്ഡേ ആണ്. വിഷിംഗ് ഹർ എ വണ്ടർഫുൾ ഹാപ്പി ബർത്ത്ഡേ.

0: सुनो मेलोडीज।
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ ചില ബർത്ത്ഡേ സ്പെഷ്യൽസ് ആണ്. അതായത് ഒരുപാട് പേരുടെ ബർത്ത്ഡേസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാം നമുക്കൊന്ന് ആഘോഷിച്ചു പോകാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ആദ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആക്ട്രസ് അംബികയുടെ പിറന്നാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷീലാമ്മയെ കണ്ടിട്ടാണ് ഇൻസ്പയർ ആവുന്നത് അംബിക മാം സിനിമയിലേക്ക് വരണം, നായികയാവണം എന്നൊക്കെ ഉള്ളത്. അതുപോലൊരു വലിയ ആഗ്രഹമായിരുന്നു പ്രേം നസീർ സാറിന്റെ കൂടെ എപ്പോഴെങ്കിലും ഒന്ന് അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹം കൂടെ ആയിട്ടാണ് സിനിമയിലേക്ക് വന്നത്. പ്രേം നസീർ സാറായിട്ട് എന്നിട്ട് ഏതാനും ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. പക്ഷെ ലാലേട്ടൻ അംബിക കൂട്ടുകെട്ടാണ് മലയാള സിനിമയിലെ ഇക്കാലത്തെയും മികച്ച ജനപ്രിയ ഓൺസ്ക്രീൻ ജോഡികളായിരുന്നു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാലേട്ടന്റെ കരിയറിൽ തന്നെ വഴിത്തിരിവായ രണ്ട് ചിത്രങ്ങളിലും അംബിക മാം തന്നെയായിരുന്നു നായിക. രാജാവിന്റെ മകനും 20-ാം നൂറ്റാണ്ടും. സിനിമാ നിർമ്മാണത്തിലും അംബിക മാം കൈവച്ചിട്ടുണ്ട്. 1988 ലാലേട്ടൻ ജയറാം എന്നിവർ അഭിനയിച്ച ഐത്തം എന്ന സിനിമ നിർമ്മിച്ചത് അംബിക മാമാണ്. കരിയറിന്റെ പീക്കിൽ നിന്നപ്പോഴാണ് സിനിമ വേണ്ട എന്ന് വെച്ച് വിവാഹ ജീവിതമൊക്കെയായി സിനിമയിൽ നിന്ന് മാറി നിന്നത്. പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാം ഇപ്പം സിനിമകളിലും സീരിയലുകളിലുമായി വളരെ സജീവമാണ്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കഥ മാം ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ തിരക്ക് പിടിച്ച് അഭിനയിക്കുന്നത് കൊണ്ട് രാജാവിന്റെ മകൻ എന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാനില്ലായിരുന്നു. പക്ഷെ തമ്പി കണ്ണന്താനം സാറ് അംബിക അഭിനയിച്ചാലേ ഈ ചിത്രം നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോഴാണ് കഷ്ടപ്പെട്ട് ഡേറ്റുകൾ ഒപ്പിച്ചാണ് സിനിമയിൽ അഭിനയിച്ചത്. ഇന്ന് അംബിക മാം പറയും, ഞാൻ ആ ചിത്രത്തിൽ ഇല്ലായിരുന്നെങ്കിൽ അത് എത്ര വലിയ നഷ്ടമായേനെ.

0: ലൈവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിലൂടെ നമ്മൾ ഒത്തിരി പേരുടെ ബർത്ത്ഡേസ് ഉള്ള ഒരു ഡേറ്റ് ആണ് ഓഗസ്റ്റ് 16. സോ ഒരുപാട് ബർത്ത്ഡേ ആളുകളെയൊക്കെ ഓർത്തോർത്ത് പോകുന്ന ഒരു ദിവസം. ഇനി നമ്മൾ ആരുടെ ബർത്ത്ഡേ ആണ്? ജനിച്ചത് നേപ്പാളിൽ. ബോളിവുഡിലും തെന്നിന്ത്യയിലും ആരും കുതിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഉയർന്നു വന്ന എ ട്രൂ സ്റ്റാർ. കരിയറിൽ കത്തി നിൽക്കുന്ന സമയത്ത് ക്യാൻസർ ബാധിതയായി. പിന്നീട് ചെറിയൊരു ഇടവേള, പക്ഷെ അർബുദത്തോട് പൊരുതി നേടിയ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓരോ നിമിഷവും ആഘോഷിച്ച് ജീവിക്കുന്ന ഒരു 55 വയസ്സുകാരി. യെസ്, മനീഷ കൊയ്രാള. ട്രൂലി ഒരു സ്റ്റാർ തന്നെയായിരുന്നു. അവരുടെ ജീവിതം എന്നും ഒരു അൺപ്രഡിക്റ്റബിളും ആയിരുന്നു. ജീവിതം ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് ഏത് പ്രതിസന്ധിയിലും ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് മനീഷ. അഭിനയ ജീവിതം ബോളിവുഡിൽ മാത്രം ഒതുക്കാൻ മനീഷ തയ്യാറായിരുന്നില്ല. തമിഴിലും മലയാളത്തിലും കന്നഡയിലും അഭിനയിച്ചിട്ടുണ്ട്. 1942 എ ലവ് സ്റ്റോറി എന്ന സിനിമയാണ് സത്യത്തിൽ മനീഷയുടെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവ്. ഈ സിനിമയ്ക്ക് മുൻപ് ചെറിയ ഗ്ലാമറസ് വേഷങ്ങളിലാണ് കൂടുതൽ തിളങ്ങിയിരുന്നത്. ഈ സിനിമയുടെ ഒരു പാട്ട് മാത്രം ഡയറക്ട് ചെയ്യാൻ വന്നത് സഞ്ജയ് ലീല ബൻസാലി ആയിരുന്നു. പാട്ട് ഏതാണെന്നറിയാവോ? പ്യാർ ഹുവാ ചുപ്കേ സേ. ഈ ഗാനത്തിൽ മനീഷയെ അതിസുന്ദരിയായി ചിത്രീകരിച്ചേക്കുന്നത് സഞ്ജയാണ്. അപ്പോഴാണ് സഞ്ജയ് ലീല ബൻസാലിക്ക് തന്റെ അടുത്ത ചിത്രത്തിലെ നായക മനീഷ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത്.

0: ഓണക്കാലം പൊടിപൂരം. അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136 6448.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിലൂടെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ചില ബർത്ത്ഡേ സ്പെഷ്യലാണ്. നമ്മൾ ഇന്ന് തുടക്കം അത്തം സ്പെഷ്യൽ സോങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ വി സെലിബ്രേറ്റഡ് ആക്ട്രസ് അംബിക മാമിന്റെ ബർത്ത്ഡേ. പിന്നീട് നമ്മൾ മനീഷ കൊയ്രാളയുടെ ബർത്ത്ഡേയിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. മണിരത്നം സാറ് സംവിധാനം ചെയ്ത ബോംബെ, മനീഷ കൊയ്രാള എന്ന നായികയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതും ഇന്ത്യൻ സിനിമയിൽ തന്നെ എക്കാലത്തെയും ക്ലാസിക് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. 1942 എ ലവ് സ്റ്റോറി അവരുടെ പ്രണയഭാവങ്ങളെയാണ് പുറത്തെടുത്തെങ്കിൽ ബോംബെ അവരുടെ അഭിനയ മികവിന്റെ പൂർണ്ണതയാണ് കാട്ടിത്തന്നത്. മണിരത്നം സാറിന്റെ താല്പര്യ പ്രകാരം വളരെ കുറഞ്ഞ മേക്കപ്പ് ഇട്ടാണ് മനീഷ സിനിമയിൽ അഭിനയിക്കുന്നത്. സത്യത്തിൽ ബോളിവുഡിൽ നിന്ന് വരുന്ന ഒരു നായികയെ സംബന്ധിച്ച് അതൊരു പുതിയ കാര്യമായിരുന്നു. മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് കുറവ് എവിടേക്കോ

ആദ്യം തോന്നിയിരുന്നു. മറ്റൊന്ന്, രണ്ടു കുട്ടികളുടെ അമ്മയായി വേണം ഇതിൽ അഭിനയിക്കാൻ. ആ വേഷം ചെയ്യാൻ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നെങ്കിലും അതും കരിയറിന്റെ തുടക്കം, ഏകദേശം 24-25 വയസ്സേ ഉള്ളൂ. പക്ഷെ രണ്ട് കുട്ടികളുടെ അമ്മയെ അഭിനയിക്കാൻ മനീഷ സമ്മതം കൊടുത്തത് തന്നെ ആ കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ്. ബോംബെ സിനിമയും അതിലെ പാട്ടുകൾ പിന്നീടൊരു ചരിത്രമായി തന്നെ മാറി. എന്തിന്, ഉയരെ എന്ന പാട്ട് ഷൂട്ട് ചെയ്ത ബേക്കൽ ഫോർട്ട് പോലും മനീഷയും അരവിന്ദ് സ്വാമി അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പ്രണയത്തെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിന്റെ യാത്ര ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഒരുപാട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താണ് പോകുന്നത്. നമ്മളിപ്പം ആക്ട്രസ് മനീഷ കൊയ്രാലയുടെ ബർത്ത്ഡേ സ്പെഷ്യലിലൂടെ. കരിയറിൽ വളരെ ഡിഫറെന്റ് ആയ, വളരെ വേഴ്സറ്റൈൽ ആയ ഒരുപാട് കഥാപാത്രങ്ങൾ എല്ലാ ലാംഗ്വേജിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ് മനീഷ. അതിലെടുത്തു പറയേണ്ടതാണ് കരിയറിന്റെ തുടക്കത്തിൽ ചെയ്ത കാമോഷി എന്ന സഞ്ജയ് ലീല ബൻസാലി മൂവി. സംസാരിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുടെ മകളായതുകൊണ്ട് തന്നെ ചിത്രത്തിലുടനീളം മനീഷയ്ക്ക് സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടി വന്നു. ഇതിനായി അവർ പ്രത്യേക പരിശീലനവും എടുത്തു. സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ കണ്ണുകളിലൂടെയും ഈ കൈ ചലനങ്ങളിലൂടെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും പ്രകടിപ്പിക്കേണ്ടത്. അത് വളരെ മനോഹരമായിട്ടാണ് മനീഷ ചെയ്തത്. കൊമേഴ്ഷ്യലി ഈ സിനിമ വലിയ വിജയം നേടിയില്ലെങ്കിലും മനീഷയുടെ കരിയറിന് ഇതൊരു മാസ്റ്റർ പീസ് ആയിരുന്നു. മാത്രമല്ല ജതൻ ലളിതിന്റെ ഗംഭീര സംഗീതവും ടിവിയിലൂടെ കണ്ടുകണ്ട് ഈ ചിത്രം ഇപ്പോൾ പലരുടെയും പേഴ്സണൽ ഫേവറേറ്റുമാണ്.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസ്, സുനോ മെലഡീസിലൂടെ ഇന്ന് ഓഗസ്റ്റ് 16th ഒരുപാട് ബർത്ത്ഡേസ് ഒക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഓരോ പ്രത്യേകിച്ച് ഇന്ന് നായികമാരുടെ ബർത്ത്ഡേസ് ആണ് കൂടുതൽ എന്ന് വേണം പറയാൻ. അങ്ങനെ അംബിക മാം, മനീഷ ഒക്കെ ഒരാളാ, ഒരുപാട് പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞാൽ ഇനി ശരിക്കും മലയാളത്തിന്റെ ഒരു ദുഃഖപുത്രി എന്നാണ് ഈ നായിക അറിയപ്പെട്ടിരുന്നത്. മലേഷ്യയിലായിരുന്നു ജനിച്ചിരുന്നത്. 70s and 80s മലയാള സിനിമയുടെ ഒരു കണ്ണീർ മുഖമായി മാറിയൊരു നായിക. യെസ്, ജലജ മാം. യവനിക, ഉൾക്കടൽ, പടയോട്ടം, ശാലിനി എന്റെ കൂട്ടുകാരി തുടങ്ങി ഭയങ്കര ഹെവിനെസ് തോന്നുന്ന സബ്ജക്റ്റുകളും കഥാപാത്രങ്ങളും ആണ് കരിയറിൽ തുടക്കം തൊട്ട് ജലജ മാം ചെയ്തിരുന്നത്. വിവാഹത്തോടെ പെട്ടെന്ന് സ്ക്രീനിൽ നിന്ന് അപ്രതീക്ഷയായി തുടർന്ന് നമുക്കറിയാം ഗൾഫിൽ ബഹ്റിനിലായിരുന്നു പ്രവാസ ജീവിതം ഒരുപാട് കാലം. ഒരു 26 ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് മലയാള സിനിമയിൽ മാലിക്കിലൂടെ വീണ്ടും വരുന്നത്. ശരിക്കും ശാരദാമയ്ക്ക് ശേഷം മലയാള സിനിമയിലെ അടുത്ത ദുഃഖപുത്രി എന്നായിരുന്നു ജലജ മാമിനെ വിശേഷിക്കപ്പെട്ടിരുന്നത്. പക്ഷെ ജലജ മാമിന് അങ്ങനെ പറയുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ചെയ്ത കഥാപാത്രങ്ങൾ കൂടുതലും പ്രണയനഷ്ടവും എന്തെങ്കിലും കഷ്ടപ്പാടുകളൊക്കെ ആണെങ്കിലും വളരെ ആഴമേറിയ കഥാപാത്രങ്ങളായിരുന്നു ജലജ മാം ചെയ്തിരുന്നത്. അതുമൊന്ന് ഓർത്തേ, തുടക്കം തൊട്ട് അരവിന്ദൻ സാർ, കെ ജി ജോർജ് സാർ, പത്മരാജൻ, ഭരതൻ, അങ്ങനെ അതായത് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് കുതിക്കുന്ന സംവിധായകരുടെ കൂടെ എല്ലാം സിനിമകൾ അഭിനയിച്ച വളരെ ലക്കിയായ ഒരു നായിക. വിഷിംഗ് ജലജ മാം എ വെരി ഹാപ്പി ബർത്ത്ഡേ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായിക കെ എസ് ചിത്ര.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസിൽ നമ്മുടെ യാത്ര ഓഗസ്റ്റ് 16 ഇസ് വെരി സ്പെഷ്യൽ. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ബർത്ത്ഡേസ് നമ്മൾ പറഞ്ഞെങ്കിൽ ഒരാളുടെ ഓർമ്മ ദിവസവും കൂടെയാണ് ഇന്ന്. എത്ര പേർക്ക് ഈ പേര് പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ സിനിമാ സംഗീത ലോകത്ത് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ പേരില്ലാതെ ഒരിക്കലും ഇരിക്കില്ല. അത്ര അക്ഷരസ്ഫുടതയോടെ ഭാവമധുരമായി പാടാൻ കഴിഞ്ഞ ഒരു അനുഗ്രഹീത ഗായിക. മലയാളം, തമിഴ്, തെലുങ്ക്, സിംഹള ഭാഷയിലൊക്കെ ആയിട്ട് 10,000-ലേറെ പാട്ടുകൾ പാടിയിട്ടുള്ള ഗായിക ജിക്കയുടെ ഓർമ്മ ദിവസമാണ്. പണ്ടത്തെ പാട്ടുകളൊക്കെ കേൾക്കുന്നവർക്ക് ജിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കാം. പക്ഷെ പുതിയ ജനറേഷനിൽ എത്ര പേർക്ക് ഈ ഗായിക അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ വളരെ പ്രത്യേകതയുള്ള ഒരു ശബ്ദമൊക്കെ ഉള്ള ഒരു ഗായികയായിരുന്നു. പി എസ് ദിവാകരാണ് ജിക്കിയമ്മയെ മലയാളത്തിൽ പരിചയപ്പെടുത്തുന്നത്. വനമാല എന്ന ചിത്രത്തിന് വേണ്ടി പി കുഞ്ഞികൃഷ്ണ മേനോൻ എഴുതിയ തള്ളി തള്ളി ഓ വെള്ളം എന്ന പാട്ടാണ് ജിക്കിയമ്മയ്ക്ക് മലയാളത്തിന് വേണ്ടി ആദ്യമായി പാടാൻ കിട്ടിയത്. തമിഴിലൊക്കെ ജിക്കിയമ്മ പാടിയ പാട്ടുകളൊക്കെ ഗംഭീര ഹിറ്റുകളുമാണ്. AM രാജ സാറിനെയാണ് ജിക്കിയമ്മ കല്യാണം കഴിച്ചത്. എന്തായാലും ഇത്രയും പാട്ടുകളെ പറ്റിയുള്ള കഥകളും ഒരുപാട് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇന്ന് ജിക്കിയമ്മയുടെ ഓർമ്മ ദിവസമായിട്ട് ഒരു പാട്ടെങ്കിലും കേൾക്കാതെ പോകുന്നത് എനിക്കെന്തോ ശരിയാണെന്ന് തോന്നിയില്ല. 1960 ഉമ്മ എന്ന ചിത്രത്തില് ബാബു ഖാന്റെ സംഗീതത്തിൽ ജിക്കിയമ്മ പാടിയ ഒരു പാട്ടും കൂടെ ആയാലോ.

0: ആക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
1: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: Hi everyone, this is Bharat here.
4: You are listening to Radio Suno
3: 91.7 KTKT.

0: ഞാൻ തോക്ക് സൽമാൻ.
1: എനിക്കറിയാം എന്താ വരുമെന്ന്.
2: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
0: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.